जो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: ഇനിയ വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. രാവിലെ എഴുന്നേറ്റു നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട്, എന്നാലും ചിലപ്പോ ചിലരു മടിയൊക്കെ തോന്നും. അതുപോലെ ഒരു മടി തോന്നണുണ്ടോ എന്ന് അതൊക്കെ മാറ്റിവെക്കാം. എന്നിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. നമ്മളേ രാവിലെ ഇപ്പോ ഇത്ര ഒന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് രാവിലെകൾ എപ്പോഴും നമ്മൾ മടി പിടിക്കാതെ മാക്സിമം സന്തോഷത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു എനർജി നമുക്ക് ഈ ഒരു ദിവസം മുഴുവൻ ഉണ്ടാകും. എങ്ങനെയാണോ തുടങ്ങുന്നത് അതിൻ്റെ ഒരു ബാക്കി ആയിരിക്കുമല്ലോ പിന്നീട് വരുന്ന സമയങ്ങളും. അപ്പോൾ ഒന്നിനും തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, അല്ലെങ്കിൽ നടക്കും അങ്ങനെ വിചാരിച്ചിട്ട് വേണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ ചിന്തിക്കേണ്ടത്. ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും, ഇന്ന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, അതെല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുമെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ഡേ, ഈ ഒരു മോർണിംഗ് ടൈം ഇത് നല്ലൊരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയം തന്നെ മനസ്സിൽ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഒരു ആത്മവിശ്വാസം കൂടി അതിൻ്റെ ഒപ്പം വേണം നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ റേഡിയോ സിനിമ കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ ചില സമയത്ത് ചില കമന്റ്സ് ഒക്കെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞതല്ല, പിന്നെ ഇവനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കണേന്ന്. പക്ഷെ അയാൾ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ വേറൊരാളോട് പറയായിരിക്കും, അവൻ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്കതൊരു ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി എന്നൊക്കെ. നമ്മൾ പ്രതീക്ഷിക്കാതെ പറയുന്ന ചില കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവർക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്നതും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതും. അപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് പ്രത്യേകിച്ചിട്ട് ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു കമന്റ് ആണെങ്കിൽ അതൊന്ന് ആലോചിക്കുക. ഞാനിത് പറയണോ, ഞാനിത് പറഞ്ഞാൽ അവൻ അതൊരു വേദനയാകുമോ, അല്ലെങ്കിൽ അവൻ അതൊരു ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുമോ എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ആരും ചിന്തിക്കാത്തത്? എപ്പോഴൊക്കെയോ അങ്ങനെ ഒരു ടങ് സ്ലിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് പറഞ്ഞതിന് ശേഷം. പക്ഷെ വേണ്ടായിരുന്നു, അവൻ അതൊരു വിഷമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? ചില സമയത്ത് അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം എന്ന്. അപ്പൊ ഇനി മുതലെങ്കിലും നമ്മൾ മറ്റൊരാളെ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങളാണെങ്കിലും അവരെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊതു വേദിയിൽ വെച്ചിട്ടാണെങ്കിൽ, രണ്ടുപേര് കൂടിയിരിക്കുന്ന കൂടിയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും, നമ്മളൊന്ന് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പ്രതീക്ഷിക്കാതെ ഒരു ദിവസം നമ്മളെ കുറിച്ചൊരു മോശമായിട്ടെന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഇത്തിരി വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അത് നമ്മൾ ചെയ്ത ഒരു ജോലി നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു ഫുൾ ഇട്ടിട്ട് നമ്മളൊരു ജോലി ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ യാതൊരു കള്ളത്തരവും കാണിക്കാതെ നമ്മളൊരു ജോലി ചെയ്തു, നമ്മൾ വളരെ സന്തോഷമായിട്ട് അത് പ്രസന്റ് ചെയ്തു, പക്ഷേ അത് കൊള്ളില്ലെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഓക്കെ നമ്മള് ഓക്കെ സർ നമ്മളൊന്നുകൂടെ ട്രൈ ചെയ്യാം എന്ന് പറയുമായിരിക്കും. പക്ഷെ അതേസമയം നമ്മളെ അത് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? നമ്മൾ ആ നേരത്ത് ചെയ്തു കൊടുത്ത അത്ര പോലും പിന്നീട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് കോൺഫിഡൻസ് ഇല്ലാതാവുന്നതാണ്. ദേഷ്യം വരുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം, ആദ്യം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അവർക്ക് ആ ഒരു കാര്യം, ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റാതായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരാൾ നമ്മൾ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഇൻസൾട്ടഡ് ആയി എന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

റേഡിയോ സുനുവാണ് ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ ചച്ചു. നമ്മൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഇൻസൾട്ടഡ് ആയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നോ? ഇനി ഇത്ര നാൾ ഉണ്ടായിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും അത് വന്നേക്കാം. കാരണം നമ്മൾ എത്രയോ പേരെ കാണുന്നുണ്ട്, നമ്മൾ എത്രയോ പേരുടെ കൂടെ അടുത്ത് പെരുമാറുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സാവാജെ അറിയാത്തൊരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇൻസൾട്ടഡ് ആയി ആവേണ്ടി വരുന്നത്. അപ്പോൾ പലർക്കും ദേഷ്യം വരാം, വാശി വരാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കോൺഫിഡൻസ് വരെ തകർന്നു പോവാം. അപ്പൊ നമ്മളായിട്ട് ഒരിക്കലും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആ വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മളെ അങ്ങനെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാശി കാണിക്കാനോ ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് വെക്കാനോ പാടില്ല. അതിന് പകരം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക. ഇൻസൾട്ട് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു ഉത്തരമായിട്ട് എന്നോണം പിന്നീട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസം, ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 21 കേട്ടോ, തിങ്കളാഴ്ച ദിവസമാണ്. ലൈഫിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായിട്ട് ഈ ഡേ മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പലപ്പോഴും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മത്സരം നടക്കുന്നത് മറ്റുള്ള, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടല്ല കേട്ടോ, അത് നമ്മളുടെ ഇന്നലത്തെ വ്യക്തിയോടാണ്. അതായത് ഇന്നലത്തെ നമ്മളുമായിട്ടായിരിക്കണം നമ്മൾ ഇന്നത്തെ നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മൾ ഇന്നലത്തെ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെങ്കിൽ അത് നമ്മുടെ ഒരു വിജയമാണ്. അതിനായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് എന്നുള്ളതാണ് കേട്ടോ. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത് പലപ്പോഴും ലൈഫിലൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇന്ന് എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇന്ന് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല പ്രതീക്ഷയോടുകൂടി, നല്ല നന്ദിയോടുകൂടി, ഒരുപാട് നല്ല മനസ്സോടുകൂടി നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും നിങ്ങളുടെ സ്പെഷ്യൽ വിഷസും ഒക്കെ വരുന്ന സമയത്താണ് ഈ മോർണിംഗിന് അതിൻ്റെതായ ഒരു ഭംഗി കൂടി വരിക അല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മെസ്സേജുകളും സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിലേക്ക് അയച്ചിടാം. 5000097 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. നല്ല തിളക്കമുള്ള ഒരു ദിവസമായിട്ട് ഇന്നത്തെ സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ദിവസം ലൈഫിൽ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിളക്ക മൂവിയിലെ പാട്ടിലാണ് നമ്മൾ ഇന്ന് മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള ടൈം ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின்டி புதிய ஷோரூம் இப்போ அபோஹமூർ சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

അനാർക്കലി മൂവിയിലെ ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം നേരെ ഞാൻ മെസ്സേജുകളിലേക്ക് പോവുകയാണെങ്കിൽ മീരാൻ ഖാൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഷാജു ശ്രീധർ നാട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് സ്കൂൾ ബസ് സ്റ്റോറീസിലേക്കും പോകാം. ഇന്നത്തെ ചോദ്യം എല്ലാവർക്കും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ നോക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിപ്പോ മറ്റ് ഡയലോഗ് എനിക്കറിയുമോ എന്ന് നിനക്കറിയില്ല എന്നുള്ള ഡയലോഗ് പോലായി പോയി. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ പെർഫ്യൂം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ് ആ സ്ഥലം? പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ഏതാണ് ആ സ്ഥലം എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. ലോകത്തിൻ്റെ പെർഫ്യൂം ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഏതാണ്, എവിടെയാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് അയക്കാവുന്നതാണ്. കുട്ടികളുടെ ഉത്തരങ്ങൾ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക് കേട്ടോ. വളരെ കൗതുകമുള്ള കുറേ വിശേഷങ്ങൾ നിങ്ങൾ ആ സ്ഥലത്തെ ഒന്ന് സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിയുള്ള ജസ്റ്റ് പേര് മാത്രം നോക്കാതെ ഇമേജസിലൊക്കെ പോയിട്ട് ആ ഒരു ഏരിയ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ് ആ സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ട് പെട്ടെന്ന് മെസ്സേജിലേക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ട്, ഇത് അയച്ചിരിക്കുന്നത് ആരാണ്? ഗുഡ് മോർണിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. വെരി ഗുഡ് മോർണിംഗ് സുമേഷ് മണ്ണാർക്കാട്. സുമേഷിന് വെരി ഗുഡ് മോർണിംഗ്. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രഭാത ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, നല്ല ചിന്തകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അമാൻ ഷജീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റിജേഷ് ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും എന്ന് പറയുന്നു. സി പി ബേബി അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജോസഫ് ജി ഗുഡ് മോർണിംഗ് പറയുന്നു. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സജീഷിൻ്റെ ഗുഡ് മോർണിംഗ്. സുപ്രഭാതം, ഇന്നത്തെ ദിവസം മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും ഓരോ നിമിഷത്തിലും പ്രതീക്ഷയും നിറഞ്ഞതാകട്ടെ എന്ന് പറയുന്നു സജീഷ്. ആദിഷ്, അഷ്ലിൻ, അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. ഹാപ്പി മോർണിംഗ് ഡിയർ നിസാസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് എത്തിയിട്ടുണ്ട്. ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. സുപ്രഭാതം, എല്ലാവർക്കും നല്ലൊരു ദിവസം. ഉമേഷിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രവിശങ്കർ ജി ഗുഡ് മോർണിംഗ്, പാട്ടിൻ്റെ സന്തോഷമൊക്കെ പറയുന്നുണ്ട്. സ്റ്റീവൻ ആൻഡ് സേറയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ്. മുജീബിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് മുജീബ്. അജി ജേക്കബിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മക്കളെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ചുറ്റും സന്തോഷം കാണാൻ സാധിക്കൂ. മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം താനെ സുന്ദരമാകും. മക്കളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന എല്ലാ അപ്പന്മാർക്കും അമ്മമാർക്കും ഒരു നല്ല ദിവസം സ്നേഹത്തോടെ വിഷയം. ഇങ്ങനൊരു ഡെഡിക്കേഷൻ ആദ്യമായിട്ടാണ് കേട്ടോ. മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നത് അജി ജേക്കബ് ആണ്. ഒരു നല്ല വിഷസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കേട്ടോ. ഷമീറിൻ്റെ വക ഗുഡ് മോർണിംഗ്. ആഹാ, ഷമീർ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ ആണ് അയക്കുക. ഇന്നും അതാണോ നോക്കട്ടെ. ആഹാ, നല്ലൊരു ചായ, അടിപൊളി. ആ ഒരു ചായ ഇരിക്കുന്ന കണ്ടിട്ട് നമുക്ക് കുടിക്കാൻ തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുന്ന കേട്ടോ. ഓക്കെ ഷമീറെ, ഗുഡ് മോർണിംഗ്. ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ നമ്മുടെ രഘുനന്ദൻ ആൻഡ് രഘുനന്ദ അയച്ചു തന്നിട്ടുണ്ട്. അഭിജാനിക്സിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഫോട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ചെടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് മോൻ അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് അബ്ദുൾ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും റുവ ജോയിൻ. റുവ മാത്രമല്ല കേട്ടോ, റുവ, റിത, ഫലീഹ്, നൂർ ആൻഡ് നയാൻ ഇവരെല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോവ്ലിൻ, ഗുഡ് മോർണിംഗ് റൈറ്റ് ആൻസറും അവരും അയക്കുന്നുണ്ട്. ബിനോയുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. അനീഷ് റാവൂത്തറുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗും റൈറ്റ് ആൻസറും കൂടെ തന്നെ ഒരു നല്ല കോട്ടൊക്കെ തന്നെ ആൾ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ തോട്ട്സ് ആർ ബോൺ ഇൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ബ്യൂട്ടിഫുൾ സോൾസ് എന്ന് പറഞ്ഞിട്ട് അഷർ ആൻഡ് ഉമ്മക്കൽസും ആണ്, MASൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹാവ് എ നൈസ് ഡേ ടു ഓൾ ലിസ്ണേഴ്സ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത്, അഷർ ആൻഡ് ഉമ്മക്കൽസു. കൂടെ ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇസബൽ, ഇവാന ആൻഡ് സാവിയോ ഗുഡ് മോർണിംഗ്. നബ മുസീമിൽ റൈറ്റ് ആൻസർ ആണ് കേട്ടോ നബ.
നെക്സ്റ്റ് സുലൈമാൻജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. കൂടെ നമ്മളുടെ പ്രിയപ്പെട്ട ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം ഫാമിലി ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. സാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മെസ്സേജുകൾ അയക്കട്ടോ. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്, പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്, ലോകത്തിൻ്റെ പെർഫ്യൂം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ് ആ സ്ഥലം എന്നുള്ളത് നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വരുന്ന സമയത്ത് അടുത്തൊരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവാണ്. കപിൽ കപിലൻ സനാ മൊയ്തൂട്ടി രണ്ടുപേരും പാടിയൊരു പാട്ടാണ്, ലിറ്റിൽ ഹാർട്സ് എന്ന മൂവിയിലെ ഒരു നല്ല പാട്ട്. ഇതാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറ ഷാഫി.
3: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: You're listening to Morning Safari. Morning Safari.
5: Only on Radio Suno 91.7 FM.
6: Malabar Golden Diamonds Morning Safari.
7: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: by Brilliant Academy.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി Brilliant കഥർ നിങ്ങളോടൊപ്പം.
2: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോജ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കുട്ടീസ് അയച്ചു തന്നിട്ടുണ്ട്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും, ടീച്ചേഴ്സിനും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. കൂടെ ഒരു പൂച്ചക്കുട്ടിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ സ്കൂളിൽ വരുമെന്ന് പറഞ്ഞ് ഒരാൾ ഇരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഗുഡ് മോർണിംഗ് നിസ ദീദി, ഇതാരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആൻഡ് ഓൾ ലിസ്ണേഴ്സ്, അഫ്രീൻ ഒരു ഹിന്ദി സോങ് പ്ലേ ചെയ്യോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ അഫ്രീൻ്റെ പേര് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു, അഫീൻ എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ അഫ്രീൻ എന്നായിരുന്നു. ആ മോള് മോനാണോ മോളാണോ മോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അഫീൻ കേട്ടോ, ഞാൻ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഈ അഫീൻ പെട്ടെന്ന് അങ്ങനെ സ്പെല്ലിംഗ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അഫ്രീൻ എന്നാണെന്ന് വിചാരിച്ചൊന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഈ അഫ്രീൻ എന്നുള്ള പേര് കണ്ടപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചു പോയി. ലിസ് ആൻഡ് ഇറ്റ്സാക്കിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, റൈറ്റ് ആൻസർ ആണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ജോഷുവ മാത്യു ജിനോയി എം ഇ എസിൽ നിന്നും വെരി ഗുഡ് മോർണിംഗ് ജോലി ജൂലി ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ രണ്ട് കുട്ടീസ് ആയിരിക്കുമല്ലോ. അതെ, പ്രണവും പ്രാർത്ഥനയാണ്. ഇന്ന് എന്ത് പറ്റി പ്രാർത്ഥന എന്ന്, നല്ല ഭയങ്കര ഹാപ്പി മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി രണ്ടുപേർക്കും കേട്ടോ, പ്രണവിനും പ്രാർത്ഥനയ്ക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. റൈറ്റ് ആൻസറാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് കേട്ടോ. ദിൽറൂബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതാരൊക്കെയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നരൻ ഫിലിമിലെ സോങ് വെക്കുമോ? ഉന്നീൻ സർ ആ പാട്ട് വളരെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, നരൻ മൂവിയിലെ പാട്ടല്ലേ. ദിൽറൂബാണ്, നോപ്പിൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ദിൽറൂബ് ആ ഒരു പാട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അടുത്തൊരു തകർപ്പൻ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ദിൽറൂബെ. അതിനുശേഷം ഞാൻ പതുക്കെ ആ പാട്ടിലേക്ക് എത്തിയാൽ മതിയോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ അനിരുദ്ധിൻ്റെ ഒരു വെടിക്കെട്ട് സംഭവം ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നരല്ലേ ഏത് പാട്ടാണ് എന്നുള്ളത് കൂടി ഒന്ന് മെസ്സേജിൽ ദിൽറൂബ് അയച്ചിട്ടുള്ളൂ കേട്ടോ. സിറാജുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. രഘുനന്ദൻ ആൻഡ് രഘുനന്ദ അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടല്ലേ. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു. ലിജോയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നെസ ആൻഡ് നിയ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യദേശ് ദിനേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നാട്ടിലെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, പെർഫ്യൂമൊക്കെ റിലേറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയും തന്നിട്ടുണ്ട്. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ അവരുടെ മോർണിംഗ് ഉണ്ട്. നെക്സ്റ്റ് ഹൈദറിൻ്റെ അക്കൗണ്ടിൽ നിന്നും കറക്റ്റായിട്ട് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അമീൻ, അമാൻ, അംന, അബാൻ അവരുടെ മെസ്സേജും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ആദം ബിൻ അൻസബും ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ അവരുടെയും റൈറ്റ് ആൻസർ കിട്ടി നിൽക്കുന്നൊരു സമയമാണ്. അക്ഷര ആൻഡ് അക്ഷജ് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ലിൻറ്റോ കെഡിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഉണ്ട്. മുജീബ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജിംഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ ടു വാദ ഫാത്തിമയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ആൾക്കുള്ള സ്നേഹം നിറഞ്ഞ ആശംസകൾ ജിംഷാദാണ് വിഷ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ് ഗോയിങ് ടു എം ഇ എസ് ആരൊക്കെയാണത്? സിഷാൻ, ഇസ ആഡം അവരുടെ ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. മൂന്ന് പേർക്ക് നല്ലൊരു ഡേ, മൂന്നല്ല നാല് പേർക്കും, വണ്ടിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സുഖ അല്ലെന്നിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഖത്തർ ഫ്രൈഡേ ഹാപ്പിനെസ് ഫാമിലിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആര്യലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ടൊന്ന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്, തീർച്ചയായിട്ടും വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള വിഷസ് ആര്യലക്ഷ്മിക്കും, അതോടൊപ്പം തന്നെ കുറച്ച് മുൻപ് പറഞ്ഞ വാദ ഫാത്തിമ ആൾക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.

റീവ് ജനീലിയ, ഡിയോൺ ആൻഡ് ഡേർലി അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ചോദ്യം ഒന്നുകൂടെ വേണം അല്ലേ? പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ലോകത്തിന്റെ പെർഫ്യൂം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഏതാണ് ആ സ്ഥലം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇസാൻ, ഇവാൻ, സയാൻ അവരുടെ എല്ലാവരുടെയും മോർണിംഗ് ഉണ്ട്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. വിജേഷിന്റെ അക്കൗണ്ടിൽ നിന്നും രാംദേവിന്റെ നല്ലൊരു ക്യൂട്ട് ശരിയുള്ളൊരു ഫോട്ടോ എത്തിയിട്ടുണ്ട്. രാംദേവും സ്വാസ്തികയാണ് രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നത് കേട്ടോ. അജിത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എല്ലാ അൽഖോർ നിവാസികൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അജിത് അൽഖോർ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഐഷുക്കുട്ടി, അസിയക്കുട്ടി, അമ്മനക്കുട്ടി അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ആരവ് അനീഷിന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ബിർലയിലാണ് പഠിക്കുന്നത്. ദിൽറുബേ, ആ ഒരു പാട്ടിലേക്ക് തൽക്കാലം നമുക്ക് എത്താൻ പറ്റില്ല. ഞാൻ പക്ഷേ വേറൊരു പാട്ട് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫസ്ലുവിന്റെ അക്കൗണ്ടിൽ നിന്നും അമീനും അമാനും ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ, ഹാവ് എ നൈസ് ഡേ ബൈ മീവൽ. മീവലിന്റെ മെസ്സേജ് ഇന്നലെ കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. വെരി ഗുഡ് മോർണിംഗ് മീവൽ. മീവലിന്റെ ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആഹിൽ സയാൻ ആണ്, അർഹാം സയാൻ ആണ് രണ്ടുപേർക്കും മോർണിംഗ് പറയുന്നു. സുനീർ ബാബുവിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷെഫിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. റഹ ലിയോ ആണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. റൈറ്റ് ആൻസർ ആണ് റഹ. കൂടെ തന്നെ നമ്മുടെ ഇയാൻ, ഇവ, ഈസ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇന്നലെ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. എനിക്കിവിടേക്ക് ഒരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ട്. ഓ, ഞാനത് കണ്ടു നോക്കാം കേട്ടോ. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാനത് കണ്ടു നോക്കാം, ഉറപ്പായിട്ടും കാണാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ അടുത്ത മെസ്സേജ് ഹൈസ നസൽ ആണ് മോർണിംഗ് മെസ്സേജിൽ വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ റൈറ്റ് ആൻസർ അയച്ചിട്ട് ഐഷുക്കുട്ടി, അസിയക്കുട്ടി, അമ്മനക്കുട്ടിയുടെ റൈറ്റ് ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് റൈറ്റ് ആൻസർ ആണ് കേട്ടോ നമ്മുടെ ജഷാൻ, ഇസ, ആഡം റൈറ്റ് ആൻസർ നിങ്ങൾ അയക്കുന്നു. കൂടെ തന്നെ നൗറിൻ, നസ്രിൻ അവരുടെ മോർണിംഗ് മെസ്സേജുകളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജിനെയും കുട്ടികളുടെ മെസ്സേജ് ഉണ്ടോ. നമ്മുടെ ജൊഹാൻ, ജോൺ പോൾ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജുവൽ, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് അവരുടെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നു. മൂന്ന് പേരുടെ നല്ല കൊള്ളാലോ അടിപൊളി ഫോട്ടോ, രസമുണ്ട് കേട്ടോ. സെബാസ്റ്റ്യൻ പോളിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ എത്തിയിട്ടുള്ളത്. അവർക്കൊരു സ്നേഹം ഞാൻ എന്താ തിരിച്ചും മെസ്സേജിൽ കൊടുക്കുന്നു. ജൊഹാൻ, ജോൺ പോൾ ആൻഡ് ജുവൽ, ഓക്കെ അടിപൊളി. ഫസ്ലുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അമീനും അമാനും അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹനോക്ക് ആൻഡ് ഹന്നയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഹനോക്ക് മാത്യു സ്റ്റീഫൻ ബിർള പബ്ലിക് സ്കൂളിൽ നിന്നാണ് മെസ്സേജ്. ഹെലൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആണ് ഹെലനെ. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. നെക്സ്റ്റ് റാഷിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇസ്വ, ഐസൽ അവർ എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എം ഇ എസും ഐഡിയലും ഉണ്ടല്ലേ, ഓക്കെ അടിപൊളി. ഓക്കെ, ഇന്ന് നമ്മുടെ തൊമ്മിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ തൊമ്മി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തൊമ്മിക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ്.

ഇനിയിപ്പോ ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനിരുദ്ധ് തകർപ്പനാക്കി നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ഡി സിയിലെ അനിരുദ്ധിന്റെ ഒരു തകർപ്പൻ മ്യൂസിക് ഉണ്ട്, ഒരു ഒരു സ്പെഷ്യൽ ബീജിയം ഉണ്ട്. ആ ഒരു ബീജിയം നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് നമുക്കിങ്ങനെ എന്താ പറയുക അത്രമാത്രം ഇഷ്ടപ്പെട്ടു, അത്രമാത്രം സോഷ്യൽ മീഡിയയൊക്കെ തകർപ്പനാക്കി മുന്നോട്ട് കൊണ്ടുപോയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഒരു സംഭവമാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
4: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
3: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
4: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009 5454.
3: വിസിറ്റ് www.kidsexpo.qa.
2: This is
5: Morning Safari. Morning Safari.
2: Morning Safari.
5: Morning Safari.
6: Malabar Golden Diamonds Morning Safari.
7: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
10: എല്ലാവരും ഇങ്ങനെ യാത്രയിലാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6:38 ഞങ്ങൾ ബിർളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്നറിയാമോ? ഫയാസ്, ഫാരിസ്, അഭിമോൻ, ആര്യ, വിയാൻ, റഫ, ഇഷാന, ഐഷ, ഹെലൻ ആൻഡ് റീച്ചൽ. അടിപൊളി. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. മാധവും നമ്മുടെ മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചോദ്യം, പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തൊമ്മിയുടെ അമ്മ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ദാമോൻ്റെ കൂടെയുള്ള ഫോട്ടോസും വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്കിങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ തൊമ്മിച്ചൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾ മെസ്സേജിലേക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അബിൻ തോമസ് ആണ്. ഹൃദയം നിറഞ്ഞ സുപ്രഭാതം, ഇന്നത്തെ ദിവസം അടിപൊളി ആവട്ടെ എന്ന് പറയുന്നുണ്ട്. കൂടെ ഹായ് നിസ ഗുഡ് മോർണിംഗ് തൊമ്മി, ഹാപ്പി ബർത്ത്ഡേ. ഓ, തൊമ്മിക്കുള്ള വിഷസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നൌഷാദ് ദാ തൊമ്മിക്കുള്ള ഹാപ്പി ബർത്ത്ഡേ ഒത്തിരി സ്നേഹത്തോട് പറയുന്നുണ്ട്. കൂടെ ഹിസ സാദിഖ് എത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് സാദിഖ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സാദിഖ് ഗറഫ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. റോബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ചോദ്യം കിട്ടിക്കാണും എന്ന് കരുതുന്നു. റീവ് ജനീലിയ ചോദ്യം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഷെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഓൾറെഡി മെസ്സേജ് വായിച്ചിരുന്നു കേട്ടോ, കാരണം ആ സമയത്താണ് ഞാൻ അഫ്രീൻ എന്നുള്ള പേരിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് അഫ്രീൻ ഒരിക്കൽ കൂടി പറയുന്നു. ഷിബു ഇബ്രാഹിമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാവ് എ നൈസ് ഡേ എന്ന് പറയുന്നു. തിരിച്ചൊരു നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഇത് ആരൊക്കെയാണ് ഗോയിങ് ടു എംഇഎസ്? റാഹ ലിയോ. ഓക്കെ, കൊള്ളാലോ രണ്ടുപേരുടെയും. ചെറിയ ആളുടെ പേരെന്താണ്? റാഹയാണോ ലിയോ ആണ്? ചെറിയ ആൾ കൊള്ളാലോ, അടിപൊളി. രണ്ടുപേരും അടിപൊളി. രണ്ടുപേർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു കേട്ടോ. റാഹയ്ക്കും ലിയോയ്ക്കും വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഗോയിങ് ടു ബവൻസ് വിത്ത് റയാൻ എന്ന് പറഞ്ഞിട്ടാണ് മോസിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുള്ളത്. മീവലിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ മന്നക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. Can you say to all radio listeners a hi from Mannakutti Vettiyar എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ ജിയോയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാധവും മാനവും കറക്റ്റായിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. അജേഷ് വയലിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവാനിയ അർണവ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ റൈറ്റ് ആൻസറും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ജിയോയും റൈറ്റ് ആൻസർ അയക്കുന്നു. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമുക്ക് AI ഓവർവ്യൂ കിട്ടുമല്ലോ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ. ആ കാര്യങ്ങളൊക്കെ ആളിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹെബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഹെബിൻ എന്താണ് ടാഗ് ലൈൻ കൊണ്ടുവന്നിരിക്കുന്നത്? വിഷിംഗ് യു ഓൾ എ സംഭവ ബഹുലമായ ദിനം. പിന്നെ അല്ല, ഓക്കെ, അടിപൊളി. എല്ലാ നല്ല സംഭവങ്ങളും സംഭവിക്കട്ടെ ഇന്നത്തെ ദിവസം. ഓക്കെ, ദീദിനെ കൊണ്ടുവിടാൻ നേരത്തെ എണീറ്റ ലിയോ. ഓ, ആണല്ലേ, ദീദിനെ കൊണ്ടുവിടാൻ നേരത്തെ ലിയോ എണീറ്റ. അപ്പോൾ ലിയോ ആണ് ആ കുട്ടി കുറുമ്പി അല്ലേ. ഓക്കെ, ലിയ കുട്ടിക്കും എന്താ പറയുക, സ്പെഷ്യലി നമ്മളുടെ റഹമോൾക്കും നമ്മളുടെ മോർണിംഗ് പറയുന്നു കേട്ടോ. ഹലോ റേഡിയോ സുനു, ടുഡേ വി ആർ പെർഫോമിങ് എ ഡാൻസ് ആണല്ലേ. ഓക്കെ, ഡ്യൂറിങ് അവർ അസംബ്ലി ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ടാണ്. പ്ലീസ് വിഷസ് ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും വെരി അടിപൊളിയാവട്ടെ. അടിപൊളിയായിട്ട് നറ്റാഷക്കുട്ടിയുടെ ടീമൊക്കെ പെർഫോം ചെയ്യട്ടെ. നമ്മളുടെ സ്പെഷ്യൽ വിഷസ് പറയുന്നത് കേട്ടോ. ഒലിവിൽ ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടീസൊക്കെ കേട്ടോളൂ ഇന്ന് നറ്റാഷക്കുട്ടിയുടെയും ടീമിൻ്റെയൊക്കെ പെർഫോമൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മോളുടെ ഒരു ക്യൂട്ട് ഫോട്ടോയും അവിടെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് ഹാപ്പി സെക്കൻഡ് ബർത്ത്ഡേ ടു അവർ ഡിയർ മീഹു കുട്ടി, മിഹിക എന്നാണ് പേര് കേട്ടോ. മിഹിക്കയുടെ ബർത്ത്ഡേ ആണ്. ഏട്ടൻ, തനു, അച്ഛൻ, അമ്മ എല്ലാവരും ചേർന്നിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം മീഹു കുട്ടിക്കും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ സ്പെഷ്യൽ വിഷസ് പറയുന്നു.

മൂസിന്റെ അക്കൗണ്ടിൽ നിന്നും റിയാന്റെ ആ ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷഫീഖിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് അയാൻ ആൻഡ് ലിറ്റു, ഓക്കെ വെരി ഗുഡ് മോർണിംഗ് ക്രോം അയാൻ ആൻഡ് ലിറ്റു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഷാസ് ഡോട്ടറി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. മൊഹസിന്റെ അക്കൗണ്ടിൽ നിന്നും ഷയാൻ ആൻഡ് ഷുറൂഖ് ശാന്തിനി കീതൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അടിപൊളി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് എത്തിക്കൊണ്ട് നമ്മുടെ റൈറ്റ് ആൻസറിലേക്ക് വരേണ്ട സമയമാണ്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കും തെറ്റായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് തന്നെ എല്ലാവരും സെർച്ച് ചെയ്ത് പറഞ്ഞൊരു ഉത്തരമായിരുന്നു. ലോക പ്രശസ്തമായിട്ടുള്ള പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയും ഒക്കെ സുഗന്ധത്തിന് പിന്നിലുള്ള ഒരു ഒരു ഒരു ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഫ്രഞ്ച് റിവേറയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേസ് എന്നല്ലെങ്കിൽ ഗ്രാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു നഗരമാണ് കേട്ടോ. അവിടെയാണ് ഈ പെർഫ്യൂമിൻ്റെ മാജിക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പെർഫ്യൂം തലസ്ഥാനം, പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു ഏരിയ ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പാരമ്പര്യം ആ ഒരു സ്ഥലത്തിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പൈതൃക പദവിയും കാര്യങ്ങളും ഒക്കെ ലഭിച്ച ഒരു ഏരിയയാണ് ഫ്രാൻസിലെ ഈ ഒരു ഗ്രാസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ആ ഒരു കുഞ്ഞു നഗരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. അപ്പം ഞാനും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ ഒന്ന് ഞാനും കൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുരാജ് കൊല്ലത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. കണ്ണൻ ആറ്റിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. മനു മച്ചിങ് മണി മച്ചിങ്ങൽ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡിയോ മൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയക്കാവുന്ന സമയമാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ പേരൻസിനും കുട്ടികളെ കൊണ്ടാക്കി വെക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിനും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ. നേരത്തെ നമ്മുടെ ഹെബിൻ പറഞ്ഞ പോലെ നല്ല സംഭവബഹുലമായ ഒരു ദിവസമായിട്ട് ഇന്നത്തെ ഡേ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഹായ്, ഞാൻ ജലജയാണ്.
2: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
4: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
5: You are listening to Radio Sino.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ
3: ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: മധുചന്ദ്രലേഖ എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 21-ാം തീയതി തിങ്കളാഴ്ച ദിവസം മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കുറച്ചുപേരുടെ മെസ്സേജസ് കൂടി എത്തിയിട്ടുണ്ട്. ടിസ്വിൻ ആൻഡ് ടിസ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ടിസ്വിൻ, ടിസ ആൻഡ് സീനയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ്. സോജൻ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഇവ എലിസ് ജോൺ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രണവിൻ്റെ മെസ്സേജ് ഒലിവ് സ്കൂളിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. രാകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ആ ഒരു മെസ്സേജ്. ഡി കെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഷിനാദ് ആൻഡ് വേണു അവരുടെ മോർണിംഗ് മെസ്സേജൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ ഇന്നത്തെ ഈ ദിവസത്തിന് സെപ്റ്റംബർ 21 എന്ന് പറയുന്ന ദിവസത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് നോക്കി പോകുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അധികം ശ്രദ്ധിച്ചു പോകാത്തൊരു ദിവസമാണ്, പക്ഷേ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ഡേ ആയിട്ട് തീർച്ചയായിട്ടും കാണാം എന്നുള്ളതാണ്. ഇന്ന് വേൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ലൈഫിൽ എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കണം എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് വേൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ചെറിയ സഹായങ്ങളായിരിക്കും പിന്നീടൊരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മൾ പറയും ചിലപ്പോൾ ഒരു കോള് വന്നു, ആ ഒരു കോളിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറി, അല്ലെങ്കിൽ ഇന്ന ആളെന്നോട് ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടത്, അവിടെ നിന്നാണ് എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചില ചെറിയ കാര്യങ്ങളെ പറയാറുണ്ട്. ഈ ചെറിയ കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ലൈഫിൽ ചിലപ്പം സൃഷ്ടിക്കുക വലിയ വലിയ മാറ്റങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറ്റിയ ഒരാളോട് നന്ദി പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരോടായിരിക്കും നിങ്ങൾ പറയുക? ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഡേയിൽ അങ്ങനെ ഒരു നന്ദി പറയാനായിട്ടുണ്ടെങ്കിൽ ആരോടായിരിക്കും നിങ്ങൾ പറയുക? ജസ്റ്റ് മെസ്സേജിലൊന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. താല്പര്യമുള്ള ആളുകൾക്ക്, മറുപടി നൽകാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ല, വിളിച്ച് സംസാരിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾസ് വരേണ്ടത്. നിങ്ങളുടെ ലൈഫ് മാറ്റിയ ഒരാളോടൊരു നന്ദി പറയാനൊരു അവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആരോടായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു താങ്ക് യു പറയുക? അപ്പോൾ ഒരു താങ്ക് യു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യുക കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. കുറച്ച് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മിഷൽ എൽസ ജിനോ പൊതാർ പേൾ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എൽസ ജിനോ, മിഷൽ എൽസ ജിനോയ്ക്കും ഒരു നല്ല മോർണിംഗ് വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-917.
1: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽബോത്താൻ സെന്റർ ആൻഡ് വഴുവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് ഈസിയർ. Terms and conditions apply.
2: ഫിറ്റ്നസ് ലോകത്തെ 7-ാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
3: ഹായ്, ഞാൻ കൈലാസ് മേനൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ்ന്റെ புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
5: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
7: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
6: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
7: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
6: വിസിറ്റ് www.kidsexpo.qa.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
8: Malabar Golden Diamonds. Morning Safari.
9: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
12: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. രാഹുൽ രമണൻ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ തുമാമ ടുവേർഡ്സ് ഷമാൽ റോഡ് ആ ഒരു ഭാഗം ട്രാഫിക് ഉണ്ട്, അപ്പം നല്ല രീതിയിലുണ്ട്. അപ്പം ആ വഴി പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള കാര്യം ആള് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. തുമാമ ടുവേർഡ്സ് ഷമാൽ റോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും മൈൻഡിലൊന്ന് ആ ഒരു ഈ ഒരു ടൈമിൽ ആ ഒരു കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിലേക്ക് രാഷി റഹ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും നല്ല രീതിയിൽ പാട്ട് പാടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആരാണ് പാട്ട് പാടിയത്? റാഷിയാണോ? എങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആരാണെങ്കിലും സൂപ്പറായിട്ട് പാടി ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. കൂടി തന്നെ ഇന്ന് ചോദിച്ചു വന്ന കാര്യം ഇതായിരുന്നു, ചിലപ്പോൾ നമ്മുടെ ലൈഫിലൊരു ചെറിയ സഹായമായിരിക്കും, പിന്നീട് ഒരു വലിയ മാറ്റം നമ്മുടെ ലൈഫിൽ അത് സൃഷ്ടിക്കുന്നുണ്ടാകും. കാരണം ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് നന്ദിയുള്ളവരായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും അധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് ആരോടാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റിയ ഒരാളോട് ഒരു നന്ദി പറയാൻ അവസരം കിട്ടിയാൽ ആരോടായിരിക്കും നിങ്ങളത് പറയുക എന്നുള്ളത് ഞാൻ ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ നൌഫൽ ജോയിൻ ചെയ്യാണേ.
13: എനിക്ക് പറയാനുള്ളത് നമ്മള് ഒരു ഫാറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്.
12: ഓക്കെ,
13: വ്യക്തിയുടെ കാര്യം ഇന്നേ വരെ ഞാനും കണ്ടിട്ടില്ല, അപ്പൊ പുള്ളിക്കാരെ എന്നെ ഇന്നേ വരെ എന്നെയും കണ്ടിട്ടില്ല, ഇതാറ്റിതുവരെ കണ്ടിട്ടില്ല. ഫോൺ കോളിൽ കൂടെ മെസ്സേജിൽ കൂടെ നമ്മള് പുള്ളിയെ നമ്മള് കണ്ട് പരിചയപ്പെട്ട് നമ്മള് ഇത് ഖത്തറ് വരെ നമ്മളിവിടെ എത്തിയത്. ഇന്നേ വരെ ചെന്ന് കാണാനുള്ള ഒരു സൗകര്യമോ അവര് ഗ്യാപ്പ്
12: കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് പോയി മീറ്റ് ചെയ്യണം അല്ലേ,
13: എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു കോൺഫിഡൻസ് ഇരിപ്പുണ്ട്.
12: ഓക്കെ ഓക്കെ, അപ്പൊ ആൾക്കാണ് ഇന്നത്തെ ദിവസം ഒരു താങ്ക് യു പറയാനുള്ളത്.
13: താങ്കളുടെ പേര് വന്നിട്ട് ഫാറൂഖ് എന്നാണ്.
12: ഓക്കെ, താങ്ക് യു നൌഫലെ, താങ്ക് യു. നൌഫൽ ആയിരുന്നു ഫാറൂഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോടാണ് ആ ഒരു സ്പെഷ്യൽ സ്നേഹം ആൻഡ് താങ്ക് യു ഈ ഒരു ദിവസം ഷെയർ ചെയ്യാനായിട്ടുള്ളത്, പറയാനായിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാഹുൽ പറയുന്നത് എൻ്റെ അമ്മയോട് തന്നെയാണ് എനിക്ക് ഏറ്റവും അധികം ആ ഒരു ഒരു സ്നേഹവും ആ ഒരു വളരെ സ്നേഹത്തോടുകൂടി പറയാനായിട്ടുള്ളത് അമ്മയോട് തന്നെയാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ചോദിച്ചു വരുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ഡേ റിലേറ്റഡ് ആണ്, ആ ഒരു താങ്ക് യു സ്റ്റോറിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് മാറ്റി ഒരാളോടൊരു നന്ദി പറയാൻ അവസരം കിട്ടിയാൽ അത് ആരോടായിരിക്കും പറയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജിലൂടെ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്, 5000-00917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത് കപിൽ കപിലൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, RDX മൂവിയിലെ ഈ ഒരു പാട്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ നീല നിലവേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഈ ഒരു ദിവസത്തിൽ അടുത്ത ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ടുകൂടി നമ്മളങ്ങനെ കേട്ടാസ്വദിക്കുന്നു. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ കുറച്ചധികം പേരുടെ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ആബിദ് പറയുന്നത്, ഗുഡ് മോർണിംഗ് ഓൾ. സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വരുന്നത് ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്നതിന്റെ ഒന്നാമത്തെ കാരണം ക്യാഷ് ആണ്. ക്യാഷ് കടം കൊടുക്കുമ്പോൾ തിരികെ തരാത്തതും തരാതെ വരുമ്പോൾ തിരികെ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ ശത്രുക്കളായി മാറുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ ബന്ധങ്ങളായാലും കൊടുക്കൽ വാങ്ങലുകൾ പരമാവധി, അങ്ങനെയുള്ള ഇടപാടുകൾ പരമാവധി ഒഴിവാക്കുക. ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ അവസാനിച്ചു. കൊടുത്താൽ ഒരുപാട് പുറകെ നടന്നും നമ്മുടെ ഫോൺ കോൾ കണ്ടാൽ പോലും മൈൻഡ് ആക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ബന്ധങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് ഇല്ലാതാകും. അതുകൊണ്ട് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആബിദിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ ഫൈസൽ ഒരു വലിയ കുറിപ്പ് എഴുതി അയച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൃദയങ്ങളെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ചേർത്ത് പിടിച്ച് നിറവെളിച്ചം എന്ന വാട്സപ്പ് കൂട്ടായ്മ 3 വർഷങ്ങൾ പിന്നിടുകയാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിച്ച ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നിറയെ നന്ദിയും കടപ്പാടും അറിയിക്കുന്ന ഒത്തൊരുമയുടെ തിളക്കമുള്ള ഈ സൗഹൃദ യാത്രയിൽ ഇന്നും നമുക്ക് ഒന്നായിട്ട് മുന്നേറാം. ഇനിയും ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ. നിറവെളിച്ചം എന്ന ഗ്രൂപ്പ് ഇനിയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈസലെ, ജാസ്മിൻ, ഷാജി, നൌഷാദ്, ഫൈസൽ, അങ്ങനെ എല്ലാവരുടെയും മെസ്സേജാണ്. ഇത് ഫുള്ളായിട്ട് വായിക്കണം, ഗ്രൂപ്പിൽ ഇടാനാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഫുള്ളായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഹൗസ് ഫാമിങ്ങിൻ്റെ 1st വാർഷികമാണ്. ആ സന്തോഷം റേഡിയോസിനോടൊപ്പം പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് സലീന മക്കൾ സൻഹംസക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ അതോടൊപ്പം തന്നെ ഇന്നെൻ്റെ സജീറിൻ്റെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ സിസ്റ്റർ ഖത്തറിലേക്ക് ജോലി സംബന്ധമായിട്ട് എത്തിയിട്ടുണ്ടെന്ന് വെൽക്കം ചെയ്യാമോ എന്ന് പറയും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അൽഫിയ എന്നാണ് പേര്. അപ്പം സിസ്റ്റർ ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കുള്ളൊരു വലിയ സ്നേഹം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സജീർ സഞ്ജു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൽഫിയയ്ക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ വെൽക്കം വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. സുരാജിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഷമാൽ റോഡ്, അസീരി അണ്ടർ പാസ്, നല്ല ട്രാഫിക് ഉണ്ട് ആ ഭാഗത്ത് എന്ന് സുരാജ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ള കാര്യം കൂടി സുരാജ് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പ് നമ്മുടെ രാഹുലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അലൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അലൻ. ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും സന്തോഷമുള്ളൊരു ഒരു വിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ ഇന്ത്യ 3rd മെഡൽ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലാണ് ഇന്ത്യയുടെ ആ ഒരു വെള്ളി മെഡൽ നേട്ടം സംഭവിച്ചിട്ടുള്ളത്. രുദ്രാക്ഷ് പാട്ടീൽ, ഹിമാൻഷു ദില്ലൻ, പാർത്ഥമാനെ എന്നിവരടങ്ങുന്ന ആ ഒരു ടീമാണ് ആ വെള്ളി മെഡൽ എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത്തവണത്തെ ഷൂട്ടിങ്ങിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കുന്ന 3rd മെഡലാണ്. നല്ലൊരു ഫോമിൽ നമ്മളുടെ ടീമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഇനിയും മെഡലുകൾ സ്വന്തമാക്കി നല്ലൊരു തുടക്കം നമുക്ക് ലഭിച്ചു. ആ തുടക്കം ലാസ്റ്റ് വരേക്കും അടിപൊളിയായിട്ട് നമ്മളുടെ ടീമുകൾ മുന്നേറി ഒരുപാട് മെഡലുകൾ നമുക്ക് വേണ്ടിയിട്ട് നൽകട്ടെ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിഷസ്. കൂടെ തന്നെ നമുക്ക് മെഡലുകൾ നേടിത്തരുന്ന താരങ്ങൾക്കുള്ള ഒരു വലിയ അഭിനന്ദനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ ഓഫീസിലേക്കൊക്കെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഒരു എനർജിക്ക് വേണ്ടിയിട്ട് പദയാത്ര, ജോബ് കുര്യൻ സോങ് ആണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് tanishq.ae. Garden of Gems by Tanishq, as vibrant as you.
1: All hits all day.
2: This is
1: Radio Suno 91.7 FM, Qatar's favorite radio station. You're listening to
2: Morning Sabah.
1: Morning Sabah
2: only on Radio Suno 91.7.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് അജയ് കൊച്ചിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ആർ കെ പാമ്പൂർ. അദ്ദേഹം പറയുന്നു, ഹായ് നിസ, ശുഭദിനം എന്ന് പറയുന്നു, തിരിച്ചും ശുഭദിനം വിഷ് ചെയ്യുന്നു. ഇന്ന് ഇന്റർനാഷണൽ സമാധാന ദിനം കൂടിയാണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ് ഇന്നത്തെ ദിവസം എന്നുകൂടി അദ്ദേഹം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ദിവസത്തിനുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഡേയെ കുറിച്ചും ഒക്കെ തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഏഷ്യൻ ഗെയിംസിന്റെ അപ്ഡേറ്റുകൾ കൂടി നൽകി വരുന്ന സമയമായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിനോടനുബന്ധിച്ച് നമ്മുടെ ഖത്തറിന്റെ കായിക മുന്നേറ്റവും അല്ലെങ്കിൽ ഖത്തറിന്റെ കായിക സംസ്കാരവും പാരമ്പര്യവും ഒക്കെ അവിടെ വരുന്ന സന്ദർശകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് വളരെ മനോഹരമായിട്ട് അവിടെ ഒരു ഖത്തർ ഹൗസ് തുറന്നിട്ടുണ്ട്. ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയാണ് നഗോയിൽ ഖത്തർ ഹൗസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഏഷ്യൻ ഗെയിംസ് സന്ദർശകർക്കൊക്കെ തന്നെ അവിടേക്ക് സൗജന്യമായിട്ട് എത്താൻ സാധിക്കും. ആ ഒരു ഖത്തർ ഹൗസിനുള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഖത്തർ ഹൗസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. അതായത് 2006 ദോഹ ഏഷ്യൻ ഗെയിംസ് മുതൽ രണ്ടാമതും ദോഹ ആതിഥേയത്വം വഹിക്കുന്ന 2030 പതിപ്പിനായിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഖത്തറിന്റെ കായിക വളർച്ച എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ തന്നെ അവിടെ വരുന്ന കാണികൾക്കും അല്ലെങ്കിൽ സന്ദർശകർക്കും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഖത്തർ ഹൗസ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, കഥകളുണ്ട്, ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേകളുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ഖത്തറിന്റെ പ്രധാനപ്പെട്ട കായിക നേട്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഖത്തറിന്റെ പ്രിയപ്പെട്ട കായിക താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഖത്തർ ഹൗസ് ചെയ്തിട്ടുള്ളത്. ഖത്തറിന്റെ ഒരു ആതിഥ്യ മര്യാദ വിളിച്ചോതുന്ന പരമ്പരാഗത മജ്ലിസ് ആണ് ഖത്തർ ഹൗസിന്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഖത്തർ ഹൗസിന്റെ വിശേഷങ്ങൾ കൂടി നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വളരെ സ്പെഷ്യലായിട്ട് ഇന്നലെയൊക്കെ തന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു കാര്യമുണ്ട്. നിറങ്ങളുടെ ആ ഒരു ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും എന്നുള്ള കാര്യം സ്പെഷ്യലി ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. നിറങ്ങളുടെ മനോഹരമായിട്ടുള്ള ആ ഒരു വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകുകയാണ് നമ്മുടെ തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ആയിട്ടുള്ള ഗാർഡൻ ഓഫ് ജംസ് എന്ന് പറയുന്നത്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒക്കെ ഒത്തുചേരുന്ന ആ ഒരു ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണുള്ളത്. ഇപ്പം സബ്റ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഇപ്പം ഡിന്നറിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലൊരു സ്പെഷ്യൽ ഡേ ആണെങ്കിലും ഒക്കെ തന്നെ ഒരുപോലെ നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ നിങ്ങൾക്ക് സന്ദർശിക്കാം, നേരിൽ ഇതൊക്കെ കണ്ടറിയാനും വാങ്ങാനും ഒക്കെ സാധിക്കും. അതല്ലെങ്കിൽ tanishq.ae നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പേരുടെ മെസ്സേജസ് എനിക്കിവിടെ വരുന്നുണ്ട്. ജോർജി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, ആരും മിഡ് ബാക്ക് വഴി ഇപ്പോൾ വരണ്ട എന്ന് കൂടി പറയുന്നുണ്ട്. ഞാനിവിടെ കുറച്ചധികം സമയമായിട്ട് ട്രാഫിക്കിലാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആ ഒരു കാര്യങ്ങൾ ജോർജിയാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ പല ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഉള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശ്രദ്ധയോടുകൂടി തന്നെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം, പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി ഞാൻ എത്താനായിട്ട് പോവുകയാണ്. ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത്. ഇഷ്ടത്തോടുകൂടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇഷ്ടം സിനിമയിലെ പാട്ട്. നിങ്ങൾക്ക് അരികിലേക്ക് വരുന്ന സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റാണ്. ഇനി സുനോ അപ്ഡേറ്റ്സിന് ശേഷമായിരിക്കും ബാക്കി വിശേഷങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ ഖത്തറിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുന്നതിനായി ദോഹ ഇൻവെസ്റ്റ്മെന്റ് എന്ന പുതിയ നിക്ഷേപ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചു. ഖത്തർ ഇക്കണോമിക് ഫോറത്തിലായിരുന്നു പ്രഖ്യാപനം നടന്നത്. ഏഷ്യൻ ഗെയിംസിനോട് അനുബന്ധിച്ച് ജപ്പാനിലെ നഗോയയിൽ ഖത്തർ ഹൌസ് തുറന്നു. ഖത്തറിന്റെ കായിക മുന്നേറ്റങ്ങളും സാംസ്കാരിക പൈതൃകവും അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതാണ് ഈ പ്രദർശനം. ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബെയ്ത് ഖത്തർ എന്ന ഖത്തർ ഹൌസ് ഔദ്യോഗികമായി തുറന്നത്. ഖത്തറിന്റെ പരമ്പരാഗത കരകൌശല വസ്തുക്കൾ, അറബി കലിഗ്രാഫി തുടങ്ങിയവയും ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2006 ദോഹയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് മുതലുള്ള ഖത്തറിന്റെ കായിക രംഗത്തെ നേട്ടങ്ങളും ചരിത്രവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന 2027 ബാസ്കറ്റ്ബോൾ ലോകകപ്പ്, 2030 ഏഷ്യൻ ഗെയിംസ് എന്നിവയുടെ ഒരുക്കങ്ങളും പങ്കുവയ്ക്കുന്നു. 2026 ഖത്തർ ബോട്ട് ഷോയിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഖത്തർ ബോട്ട് ഷോ വെബ്സൈറ്റ് സന്ദർശിക്കാം. നവംബർ 4 മുതൽ 7 വരെയാണ് ഖത്തർ ബോട്ട് ഷോ നടക്കുക. ഖത്തറിൽ അൽ സുബ്ര നക്ഷത്രം ഉദിച്ചു. 13 ദിവസം നീളുന്ന ഈ കാലയളവിൽ പകൽ ചൂടും രാത്രിയിൽ തണുപ്പുമുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഖത്തറിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും ലേലം പ്രഖ്യാപിച്ച് സുപ്രീം ജുഡീഷ്യറി കൌൺസിൽ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ ട്രഡീഷണൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ സുജിക തരിഗ്യാൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറ്റം കുറിച്ച ഈ മത്സര ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
5: Malabar Golden Diamonds Morning Safari
6: brought to you by Malabar Golden Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum. ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Golden Diamonds Safari Mallil ninnu maatram
7: in association with
8: Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Kathos Happiness Frequency.
2: നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാട്ട് അൽബോതാൻ സെന്റർ ആൻഡ് വഴുവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. Terms and conditions apply.
3: Hi, ഞാൻ മണിയമ്പിള്ള രാജു.
4: മല മല മല കുഞ്ഞിന്റെ പേര് മല.
5: You are listening to
3: Radio Sino 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: You're listening to Morning Safari.
1: Only on Radio Sino 91.7 FM.

വാഴാച്ചൂലെ ഈ ഒരു പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ. കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പ്രവീൺ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോൻ കേൾക്കുന്ന സമയമാണിത്, അപ്പം മോന് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആൾ കുറച്ച് പാട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ടായിരുന്നു വാനിലെ ചെടി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യും, മോൻ കേൾക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. അപ്പം മോൻ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. പ്രവീണിനും മോനും സ്പെഷ്യൽ മോർണിംഗ് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. September 21 തിങ്കളാഴ്ച ദിവസമാണ്. അപ്പം നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ നമ്മൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് സന്തോഷമുള്ളൊരു ഒരു ഒരു വിശേഷമായിരുന്നു അൽ സുബ്ര നക്ഷത്രം ഉദിച്ചു എന്ന് പറയുന്ന ആ ഒരു വിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലെ കാലയളവ് എന്ന് പറയുന്നത് പകല് ചൂടും രാത്രിയിൽ തണുപ്പുള്ളതുമായിട്ടുള്ളൊരു കാലാവസ്ഥയിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ തണുപ്പുള്ള കാലാവസ്ഥ രാത്രിയിൽ നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശേഷം പറയുന്നതോടൊപ്പം തന്നെ നാട്ടിലെ ഒരു വിശേഷം കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി കേട്ടോ. ഒരു പോസ്റ്ററാണ് ഞാൻ ആദ്യം കണ്ടത്, ആനവണ്ടി ഹാക്കത്തോൺ എന്ന് പറയുന്ന ഒരു ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് കേട്ടോ. കൊച്ചിയിൽ നിന്നാണ് ഈ ഒരു വിശേഷം എത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ആനവണ്ടി ഹാക്കത്തോൺ എന്നൊക്കെയുള്ള പേരിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അതായത് KSRTCയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്ന ഒരു ഹാക്കത്തോൺ പോലെയുള്ള കാര്യമാണ്. ബസ്സിനെ ഒരു സഞ്ചരിക്കുന്ന ലാബാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ വിവിധ കാര്യങ്ങൾക്ക് സാങ്കേതിക വിദ്യയിലൂടെ ഒരു പരിഹാരം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. KSRTC ബസ്സിലായിരിക്കും കുട്ടികളാണ് പങ്കെടുക്കുന്നത്, വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. അവർ ബസ്സിലിരുന്ന് യാത്രയ്ക്കിടയിൽ അവരുടെ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യും. ഒരു 12:15 ബസ് യാത്ര ചെയ്യുകയാണ്. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന സമയത്തിനുള്ളിൽ ആരൊക്കെ ടീം, ഏതൊക്കെ ടീമുകളാണോ ഈ ഒരു പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കുന്നത് അവരായിരിക്കും വിജയികളായിട്ട് മാറാനായിട്ട് പോകുന്നത് കേട്ടോ. AI ടൂൾസും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ മാറ്റങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം കൊച്ചിയിൽ നിന്ന് നടക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ബസ്സിനെ ഒരു കോഡിംഗ് ലാബൊക്കെ ആക്കി മാറ്റുക, അതിലൂടെ പ്രോജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഓടുന്ന ബസ്സിലിരുന്ന് പരിഹാരം കണ്ടെത്തുക, അങ്ങനെ മൂന്നാറിലേക്ക് എത്തുന്നു, അവിടെ വെച്ച് അവർ വിജയികളെ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലൊരു ആനവണ്ടി ഹാക്കത്തോൺ കേട്ടപ്പോഴും വായിച്ചപ്പോഴൊക്കെ നല്ലൊരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞോളൂ, വിദ്യാർത്ഥികളുടെ അടുത്ത് പറഞ്ഞോളൂ. സെപ്റ്റംബർ ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ ആനവണ്ടി ഹാക്കത്തോൺ എന്ന് പറയുന്നൊരു വെബ്സൈറ്റൊക്കെ ഉണ്ട്, അതിലൂടെയായിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആനവണ്ടി ഹാക്കത്തോൺ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നുള്ള ആ ഒരു കൗതുകം നിറഞ്ഞ വിശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് പോവുകയാണ്. ഇന്നൊരു ഹരിഹരൻ മയമായോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അടുത്തൊരു ഹരിഹരൻ സോങ് കൂടി നമ്മൾക്ക് അരികിലേക്ക് വരുന്നു. വാരണമായിരം മൂവിയിലെ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മോർണിംഗ് സവാരിയിൽ. ഞാൻ സ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

രാക്കിളി പാട്ട് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമില് നമുക്കൊന്ന് നഗോയയിലേക്ക് പോകേണ്ട സമയമാണ്. ഏഷ്യൻ ഗെയിംസിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇന്ത്യൻ ടീമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു അപ്ഡേറ്റ് എന്ന് നോക്കി പോകുന്ന സമയത്ത് ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് വരുന്ന ഒരു മത്സര ഇനമാണ് മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറയുന്ന ആ ഒരു ഇനം. ഇതാദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിലേക്ക് അരങ്ങേറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ആ ഒരു അരങ്ങേറ്റത്തിൽ തന്നെ നമ്മളുടെ ഇന്ത്യൻ ടീമിനൊരു ചരിത്ര നേട്ടം, അല്ലെങ്കിൽ ഇന്ത്യൻ താരത്തിനൊരു ചരിത്ര നേട്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വനിതകളുടെ ട്രഡീഷണൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ താരമായിട്ടുള്ള സുജിക തരിയാൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വിശേഷം എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം മിക്സഡ് മാർഷൽ ആർട്സ് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യ ഇനത്തിൽ, അല്ലെങ്കിൽ ആദ്യ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ടീമിലെ അംഗത്തിന് മെഡൽ നേടാനായിട്ട് സാധിക്കുന്നു. ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണ് ഈ ഒരു മത്സര ഇനത്തിൽ നമ്മൾ നേടുന്ന ആദ്യത്തെ മെഡൽ കൂടിയാണിത്. അപ്പോൾ ആ ഒരു മെഡൽ നമുക്ക് സ്വന്തമാക്കിയത് സുജിക തരികയാൽ എന്ന് പറയുന്ന ആ താരത്തിലൂടെയാണ് നമ്മൾ ആ ഒരു മെഡൽ അങ്ങനെ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കായിക ചരിത്രത്തിൽ പേരെഴുതി ചേർത്തിരിക്കുകയാണ് സുജിക തരികയാൽ എന്ന് പറയുന്ന ആ ഒരു താരം. ആ ഒരു താരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു താരത്തിൻ്റെ വലിയ വിശേഷം കൂടി പറയാനായിട്ടുണ്ട്. നമ്മളുടെ സ്മൃതി മന്ദാന ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു റെക്കോർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് അന്താരാഷ്ട്ര വനിതാ 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായിട്ട് സ്മൃതി മന്ദാന മാറി കഴിഞ്ഞിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ ക്രിക്കറ്റ് ഫൈനലില് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള 19 പന്തിൽ 37 റൺസ് എടുത്താണ് ഇന്ത്യൻ ഓപ്പണർ ആ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സ്മൃതി മന്ദാന ആ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വനിതാ താരങ്ങൾ ഇങ്ങനെ വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആ ഒരു സ്പെഷ്യൽ വിശേഷം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നാദിർ തിരൂർ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു മെസ്സേജും എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിനി അടുത്ത പാട്ടിലേക്ക് കൂടി പോവുകയാണ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടുകൂടി നിങ്ങൾക്ക് അരികിലേക്ക് ഇതായെത്താനായിട്ട് പോവുകയാണ്. നമുക്കങ്ങനെ ഒരു രസമുള്ളൊരു പാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഹരിഹരൻ പാട്ട്. ഞാൻ അറിഞ്ഞു അറിയാതെ ഇന്നത്തെ ദിവസം മുഴുവൻ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഹരിഹരൻ ഭയമുണ്ട് കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷറ ഷാഫി.
0: You are listening to Radio Suno 91.7.

മധുര നാരങ്ങ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ 48 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്കൊന്ന് വരാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഖത്തർ ബോട്ട് ഷോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു റീജിയണിലെ പ്രീമിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൗഡ് ഗംഭീരമായിട്ടുള്ളൊരു മാരി ടൈം ഇവന്റ് ആണ് നമ്മളുടെ ഖത്തർ ബോട്ട് ഷോ എന്ന് പറയുന്നത്. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ഇവന്റ് കൂടിയാണ്. അപ്പൊ ഖത്തർ ബോട്ട് ഷോ ഓൾഡ് ദോഹ പോർട്ടിൽ നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നവംബർ 4 മുതൽ 7 തീയതി വരെ ആയിരിക്കും മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനായിട്ടുള്ള ടിക്കറ്റ് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് നിരക്കുകളും കാര്യങ്ങളും ഒരു ദിവസത്തേക്ക് 50 റിയാലും 4 ദിവസത്തേക്കുള്ള പാസിന് 160 റിയാലുമാണ് അതിന്റെ നിരക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അതിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ മാരിടൈം സെക്ടറിലെ ലോക്കൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളെയൊക്കെ അടുത്തറിയാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ഖത്തർ ബോട്ട് ഷോയിലൂടെ നമുക്ക് ഓൾഡ് ദോഹ പോർട്ടിൽ കിട്ടാനായിട്ട് പോകുന്നത്. 3rd edition കേട്ടോ, 3rd തവണയാണ് ഖത്തർ ബോട്ട് ഷോ അതിമനോഹരമായിട്ട് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ടിക്കറ്റുകൾ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഖത്തർ ബോട്ട് ഷോ എന്ന് പറയുന്ന ഖത്തർ ബോട്ട് ഷോയുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ബോട്ട് ഷോ ഖത്തർ .com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ബോട്ട് ഷോ ഖത്തർ .com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് എത്തേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. കേൾക്കാൻ പോകുന്നത് ജീൻസ് മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: Morning Safari, only on Radio Sono 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 2 ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ദിവസമാണ്. ഒരു സ്പെഷ്യൽ വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നാദറിന്റെയും ഷഫീനയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടുപേർക്കും വളരെ വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായ വിഷസ്. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു സിനിമ കണ്ടുപിടിക്കാനുള്ളൊരു അവസരത്തിലേക്ക് നമ്മൾ പോവാണ്. നേരെ പോകുന്നു. അപ്പോൾ സൂചനകൾ ഇങ്ങനെയാണ് കേട്ടോ. 2012 റിലീസായ സിനിമയാണിത്. 2012 റിലീസായ ഒരു ഒരു സിനിമയാണിത്. 2012 ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ റിലീസായിട്ടുള്ള ഒരു ഒരു സിനിമയാണിത്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിലുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു സിമ്പിൾ സൂചന പറയുകയാണെങ്കിൽ ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതായിരിക്കും ഈ ചിത്രം? ആസിഫ് അലി അഭിനയിച്ച് ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്ന 2012 റിലീസായ, അതും ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ റിലീസായ ഒരു ഒരു മൂവിയാണിത്. ഈ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000097 എന്ന നമ്പറിലേക്ക് സുബൈറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അത്രമേൽ സ്നേഹിക്കുന്നവർ ചെറിയ കാര്യങ്ങൾക്ക് അയ്യോ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഫുൾ കഥ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. എപ്പോഴാണെങ്കിലും നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കേട്ടോ. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ സൂചനകളിലൂടെ സിനിമ എല്ലാവർക്കും മനസ്സിലായിട്ടു. ഷഹീൻ മജീദ് ചോദിക്കുന്ന ഒഴിമുറി അല്ല കേട്ടോ, ഒഴിമുറി അല്ല സിനിമ. മലയാളം പേരല്ല ഈ സിനിമയ്ക്ക്, മലയാളം പേരല്ല ഈ സിനിമയ്ക്കുള്ളത്. മറ്റൊരു സിനിമയാണ്, ഒഴിമുറി അല്ല, മറ്റൊരു ചിത്രമാണ്. ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. 2012 ഒരു സെപ്റ്റംബർ മാസത്തിൽ റിലീസായ ഒരു സിനിമയാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള സിനിമ പേരാണത്. ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. സിനിമകൾ മനസ്സിലേക്ക് എത്തുന്ന ആളുകൾ 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവാണ്. സിദ്ധാർത്ഥ് മൽഹോത്രയും തമന്നയും ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മൂവിയുണ്ട്. ആ സിനിമയിലെ പുതിയൊരു പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദാ വന്നുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ സമയം 9 കഴിഞ്ഞ് 5 ആണ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Hi, I'm Arjun Ashwagandha.
2: You're listening to Radio
1: Qatar's favorite radio, Radio Suno 91.7. Please get to go to Uda.
3: This is Morning Safari. Morning Safari. Morning Safari. Morning
4: Safari. Malabar Golden Diamonds Morning Safari.
5: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: रेडियो सुनो 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: അങ്ങനെ സിമ്പിൾ ആയിട്ട് എല്ലാവരും സിനിമ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും മെസ്സേജുകൾ വായിച്ച് ചിലപ്പോൾ അറിയാതെ സിനിമയുടെ പേര് പറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് എല്ലാവർക്കും സിനിമ ഏതാണെന്ന് പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ സൂചനകളായിരുന്നു. 2012 ഒരു സെപ്റ്റംബറിൽ റിലീസായ ഒരു സിനിമയാണ് ഇന്ന് ഹൈഡൻ സേക്കിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചോദിച്ചു വരുന്നത്. നിങ്ങൾക്ക് മെസ്സേജിൽ ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസർ പോരട്ടെ. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് ജസ്റ്റ് കറക്റ്റായിട്ട് അയക്കുന്നുണ്ടല്ലോ. യഹീഡ മെസ്സേജിന്റെ ആളും കറക്റ്റായിട്ട് അയക്കുന്നു. പ്രിൻസി 9 റൈറ്റ് ആൻസർ ആണല്ലോ പ്രിൻസി. ഓക്കെ ഓക്കെ ഓക്കെ. സനൽജിയുടെ മെസ്സേജ് ആണ്. അതാണ് ഞാൻ മനസ്സിലിങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് ഓക്കെ പോകുന്നത്. സൽമാൻ ഫാരിസിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. മിഥുൻ പറയുന്നത് ജവാൻ ഓഫ് വെള്ളിമലയാണോ സിനിമ? അല്ല, ജവാൻ ഓഫ് വെള്ളിമലയല്ല. നമ്മുടെ കേരളത്തിലൊരു സ്ഥലമല്ല ആ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. കേരളത്തിലെ സ്ഥലത്തിൻ്റെ പേരല്ല കേട്ടോ. ഓക്കെ, ഷാനിബിൻ്റെ റൈറ്റ് ആൻസറുണ്ട്. ഗൂഗിള് പറയുന്നത് ഗൂഗിള് കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. ആ കറക്റ്റാണ് കറക്റ്റാണ്. ഫസ്റ്റ് ഈ ടൈം ഞാനാണ് ആദ്യ ഉത്തരം പറഞ്ഞത് എന്ന് നമ്മുടെ ഗൂഗിള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ഒരു പാട്ട് കൂടി ചോദിക്കുന്നുണ്ട്, ഉറപ്പില്ല. ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൂഗിളെ. ഗൂഗിളിൻ്റെ ആൻസർ എന്തായാലും കറക്റ്റാണ്, റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. ഫൈസിയുടെ മെസ്സേജുണ്ട്. ഫൈസി ഫ്രം കൊല്ലം, ഫൈസൽ ഫ്രം കൊല്ലം. ഓക്കെ, റോബിൻഹുഡ് ആണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ സ്ഥലത്തിൻ്റെ പേര് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ റോബിൻഹുഡ് ആവാനായിട്ടുള്ള വഴി വരില്ലല്ലോ. റോബിൻഹുഡ് അല്ല കേട്ടോ മൂവി. ജാസിർ ഹുസൈൻ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വേണോ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 2012 റിലീസായ സിനിമയാണിത്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഷക്കീർ അഗ്ലാഡ് പറയുന്നത് പ്രതീക്ഷകളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഫസ്ലു റഹ്മാൻ പറയുന്നത് ഇതൊരു സിനിമയുടെ പേരാണെങ്കിലും ഒരു സിനിമയുണ്ടോ? ഓക്കെ, ഫസ്ലു ഒരു മൂവിയുടെ പേരാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ഒരു മൂവി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 2012 റിലീസായിരിക്കുന്നു. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിലുണ്ട്. ഞാൻ പറഞ്ഞു കേരളത്തിലെ ഒരു സ്ഥലമല്ല, കേരളത്തിന് പുറത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? കറക്റ്റാണല്ലോ ഫൈസി. ഫൈസി ഫ്രം കൊല്ലം റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ട്. ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും ഉത്തരങ്ങൾ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ പോരട്ടെ. അമീൻ പറയുന്നത് ഉത്തരം ശരിയാണോ? ഓ കറക്റ്റാണല്ലോ, കറക്റ്റാണ്, വളരെ ശരിയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയിട്ടില്ല. ഓക്കെ, രാജേഷ് ഉത്തരം ശരിയാണോ? ശരിയാണ് രാജേഷ്, വളരെ വളരെ വളരെ ശരിയാണ്. ഓക്കെ, ഫൈസി ഇത് നേരത്തെ മെസ്സേജ് ആയിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് ആദ്യം വന്നത് ആ ഒരു മെസ്സേജാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഫൈസി അയച്ച ഈ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത്. ചിലപ്പോൾ അത് വന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഞാൻ നോക്കിയതിൻ്റെ പ്രശ്നവും ആയിരിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ എനിക്കെന്നാലും ആദ്യം ഫൈസിയുടെ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ അതാണ് കണ്ടത് കേട്ടോ. ഞാനതാണ് അത് വായിച്ചു പോയത്. ഓക്കെ, ഖാൻ ബോസ്കോ അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. സ്ഥലത്തിൻ്റെ പേരുണ്ട്, സിനിമയുടെ പേര് കൂടി ചേർത്ത് എഴുതുമ്പോൾ അതങ്ങോട്ട് കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ്. അജീഷ് കൊട്ടാരക്കര കറക്റ്റാണ്, അജീഷ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്നാലും ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അടുത്ത പാട്ടിലേക്ക് ഒരു വടക്കൻ സെൽഫിയിലെ പാട്ട്.

0: ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Chennai beats
5: Tamil head of the hour
6: in the art of podumakkolanda

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
3: ഇന്ന് സെപ്റ്റംബർ 21st ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ ഒരു ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. സെപ്റ്റംബർ 21 ലോക മറവി രോഗ ദിനമാണ് എന്നുള്ളതാണ്. ഓർമ്മകളെ ചേർത്ത് പിടിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓർമ്മ ഇത്തരത്തിലുള്ള രോഗ രീതിയിലേക്ക് വരുന്ന ആളുകളെയും ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒരു പ്രായപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തുന്ന ചില അസുഖങ്ങളിൽ ഒന്ന് തന്നെയാണ് മറവി രോഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, വീട്ടിൽ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് വളരെ കൃത്യമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പല വിദഗ്ധരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മറവികളും അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ചില മറവികളൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ തീം എന്ന് പറയുന്നതും അത് തന്നെയാണ് കേട്ടോ. നേരത്തെ അറിയുമ്പോൾ കൂടുതൽ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ആ രോഗത്തിനെതിരായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ സെപ്റ്റംബർ 21 ഈ ഒരു ദിവസത്തിനൊരു തീം എന്ന് പറയുന്നത് നേരത്തെ അറിയുക, നേരത്തെ അറിയുന്ന സമയത്ത് കൂടുതൽ ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഈ ഒരു ദിവസം നൽകുന്നത്. ഈ ഒരു തീം എന്ന് പറയുന്നതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം ഓർമ്മപ്പെടുത്തി പോകുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വഴിതെറ്റിപ്പോയ ഒരാൾക്ക് ചാറ്റ് GPT വളരെ രക്ഷകനായിട്ട് മാറിയ ഒരു വാർത്ത ഞാനിങ്ങനെ വായിച്ച ഒരു കൗതുകത്തിൽ ഇങ്ങനെ വായിച്ചു, തുടക്കത്തിലൊന്ന് വായിച്ചു പോയതാണ്. പക്ഷെ അങ്ങനെ ഫുൾ അത് വായിച്ചു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഒരു വ്യക്തി വയോധികനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹം വഴിതെറ്റിപ്പോയിട്ട് ബീഹാറിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ വഴിതെറ്റിപ്പോയ സമയത്ത് അദ്ദേഹം ഒരാളെ പരിചയപ്പെടുന്നു. ചമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞപോലെ തന്നെ എന്ന വയോധികനാണ് കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പയ്യനെ, അദ്ദേഹം നീരജ് എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിലാസം അദ്ദേഹത്തിന് മുഴുവൻ പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് എന്ന് പറയുന്നു. അത് മാത്രമേ അദ്ദേഹത്തിന് പറയാനായിട്ട് പറ്റുള്ളൂ. അദ്ദേഹം വളരെ അവശനുമായിരുന്നു. അപ്പോൾ നീരജ് എന്ത് ചെയ്തു, നീരജ് ആ വ്യക്തിനെ, ആ വയോധികനായിട്ടുള്ള അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ 3 ചാറ്റ് GPTയിലും ഇന്റർനെറ്റിലും ഒക്കെ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് കിട്ടിയല്ലോ. ആ പേര് വെച്ചിട്ട് അദ്ദേഹം സെർച്ച് ചെയ്ത് ആ ഒരു പേരിൻ്റെ വിവിധ കോമ്പിനേഷനുകളൊക്കെ തിരഞ്ഞ് അവസാനം നീരജ് ആ ഒരു പഞ്ചാബിലെ ആ ഒരു ഗ്രാമത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയ ത്രൂ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ അത് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ആ ചിത്രം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വയോധികനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ തന്നെ അത് വളരെ ട്രെൻഡിങ് ആയിട്ട് ആ വാർത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരൊറ്റ സൂചന മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീരജ് എന്ന് പറയുന്ന അദ്ദേഹം ചാറ്റ് GPTയുടെ സഹായത്തോടെയും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ സഹായത്തോടുകൂടി ആ ഒരു ഗ്രാമത്തെ കണ്ടുപിടിച്ച്, ആ സ്ഥലത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ആ ഒരു വീട്ടുകാരിലേക്ക് എത്തിച്ച ഒരു സ്റ്റോറിയാണ് ഞാനിങ്ങനെ വായിച്ചു പോയത് കേട്ടോ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെ പറഞ്ഞുകൊണ്ട്, ഓർഡിനറി ആണോ മൂവി? അല്ല, ഓർഡിനറി അല്ല മൂവി. ഞാൻ പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. അപ്പോൾ ഓർഡിനറി ആവാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ. എനിക്കിത് ആ പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. ജാസിർ ഹുസൈൻ ചോദിക്കുന്നത് ഈ സിനിമയാണോ? അതെ, കറക്റ്റാണ്, കറക്റ്റാണ് ജാസിർ. ഹരിത കറക്റ്റായിട്ട് അയക്കുന്നു. ഫസ്ലു റഹ്മാൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പ്രവീണിൻ്റെ മെസ്സേജ് ഉണ്ട്. കുറച്ച് മുമ്പ് പ്രവീണിൻ്റെ മോൻ ആവശ്യപ്പെട്ടിട്ട് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കേട്ട് മോന് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് പ്രവീണിൻ്റെ മെസ്സേജ് ഉണ്ട്. മുഹമ്മദിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ അഷ്റഫിൻ്റെ മോർണിംഗ് മെസ്സേജ്, നസീം റൈറ്റ് ആൻസറാണ് അയക്കുന്നത്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വേണോ? ഇപ്പോഴാണ് അജി കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ. അജി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. 2012 റിലീസായ ഒരു സിനിമയാണിത്. ഒരു സ്ഥലത്തിന്റെ പേര് സിനിമയുടെ പേരിലുണ്ട്. ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് ചോദ്യം. റഹ്മാൻ ഷിബിൻ, ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മജി ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ പെട്ടെന്ന് അയക്കാവുന്നതാണ്. ഈ പാട്ടുകൾക്ക് പാട്ടുകൾ പോകുന്ന പ്ലേ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. നോട്ട്ബുക്ക് മൂവിയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്കരികിലേക്ക് വരുന്നത്. മോർണിംഗ് സവാരിയിലൂടെ ഹൃദയവും ഹൃദയവും കേൾക്കാം.

0: Morning Safari. Only on Radio Suno 91.7 FM.
1: കുറച്ച് മുൻപ് നമ്മൾ നോട്ട്ബുക്ക് മൂവിയിലെ പാട്ട് കേട്ട സമയത്ത് നമ്മുടെ അമീന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ബ്രില്യൻ മ്യൂസിക് ഡയറക്ടറാണ് മെജോ ജോസഫ്. നല്ല സോങ്സ് ആണല്ലോ, മലയാളം മൂവീസ് ഇനിയും കുറെ ചെയ്യാൻ അദ്ദേഹത്തിന് ചാൻസ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഗൂഗിളിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ചാറ്റ് ജി പി ടി കൊണ്ട് അത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ചാറ്റ് ജി പി ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഗൂഗിൾ പറയുന്നത് മാട്രിമോണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ ചാറ്റ് ജി പി ടി വഴി പോകേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇഫ്തിഹാരുദ്ദീൻ കൂമൻ എന്ന് പറയുന്ന സിനിമയാണോ എന്ന് ചോദിക്കുന്നു. അല്ല, കൂമൻ അല്ല കേട്ടോ സിനിമ. പക്ഷേ വളരെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടി, മാക്സിമം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടി. അധികം കുറച്ച് പേർക്ക് മാത്രമേ ഒരു ചെറിയ കൺഫ്യൂഷൻ ഈ സിനിമയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വളരെ വളരെ പെട്ടെന്ന് ആ സിനിമയുടെ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ആരുടെയും പേരിലേക്ക് ഞാൻ എത്താനില്ലാന്ന് തോന്നുന്നു. എല്ലാവരുടെയും റൈറ്റ് ആൻസർ നമുക്ക് അടിപൊളിയായിട്ട് ഷാനിബ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സി പി യുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ശ്രീജിത്തിൻ്റെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ടായിരുന്നു, നാബ്കോ എന്നുള്ള അക്കൗണ്ടിൽ നമ്മുടെ ഹൈസിൻ്റെ റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നു, ഫരീസാദിൻ്റെ റൈറ്റ് ആൻസർ, ഫറസിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അതെ ജെഫിനെ കറക്റ്റാണ്, അത് തന്നെ ജെഫിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫെജോനെ ഓർമ്മ വരും. ജെഫിനെ ലോഡി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരിക. ജെഫിൻ കറക്റ്റാണ് കേട്ടോ, റൈറ്റ് ആൻസറാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമ്മളുടെ ശരി ഉത്തരത്തിലേക്ക് ഡി കെ, ഓ ആ പേരിലേക്ക് ഞാൻ വന്നില്ല, ഡി കെയുടെ പേര് ഞാൻ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റർ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ അല്ലേ. ഓക്കെ, കറക്റ്റായിരുന്നു, കറക്റ്റാണ്, ഡി കെയും കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 9 മണി കഴിഞ്ഞ 47 മിനിറ്റാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ. വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷയുന്നു നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന് പറയുന്ന മൂവിയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ശരിയുത്തരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇന്നത്തെ തിങ്കളാഴ്ച ദിവസം നമ്മളെപ്പോഴും ആഗ്രഹിക്കുക നല്ല ദിവസം ആവണേ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ലൈഫിലെയും ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്ന് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Sano 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
5: Good morning, good morning, good morning. ഇനി കാലൈ വണക്കം, സുപ്രഭാതം. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ദിവസം ആശംസിച്ചുകൊണ്ട് സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ദിവസം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 3:25. അങ്ങനെ ദേ മറ്റൊരു ദിവസത്തേക്ക്, മറ്റൊരു വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാം ദിവസമായ തിങ്കളാഴ്ച ദിവസം ഇന്ന് ഒത്തിരി പ്ലാനിംഗ് ഒന്നും വലുതായിട്ട് കാണാത്തൊരു ദിവസമാണ്. യൂഷ്വലി അങ്ങനെയാണ്, നമ്മുടെ ഒരു വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ആദ്യ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട്. പിന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരിക്കും, മൂന്നാമത്തെ ദിവസം പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് മറ്റുള്ള പ്ലാനിംഗ് ഒക്കെ വരുന്നത് നാലാം ദിവസമായിരിക്കും. അതായത് എന്താണ് ഈ നാലാം ദിവസം പ്ലാനിംഗ് വരണതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ വീക്കെൻഡിനെ. അപ്പോൾ വീക്കെൻഡ് പ്ലാൻസ് സെറ്റ് ചെയ്യാനായിട്ടായിരിക്കും ഈ ഫോർത്ത് ഡേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാനിങ്സോടുകൂടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അധികം പ്ലാൻസ് ഇല്ലാത്ത ഡേ ആണ് എന്നുള്ളതാണ് കേട്ടോ കുറച്ച് എക്സ്പേർട്സ് പറഞ്ഞെങ്കിലേ. അപ്പോൾ ആ എക്സ്പേർട്സ് പറഞ്ഞ ഒരു കാര്യം സത്യമാണോ അല്ലെന്നുള്ളത് നമുക്ക് നോക്കാം, പരീക്ഷിക്കാം. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് പേര് ദേ ഇവിടെ മെസ്സേജസ് അയക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് വിഷസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഗുഡ് മോർണിംഗ് വിഷ് മാത്രമല്ല, കുറേ എൻക്വയറീസും ചോദിക്കുന്നുണ്ട്. ആ എൻക്വയറീസിനൊക്കെ തന്നെ ഉത്തരമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ബട്ട് ദെൻ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ആ ഒരു എനർജി ഒന്ന് ഓണാക്കാനായിട്ടോ ഗുഡ് മോർണിംഗ് വിഷസ് ഇങ്ങ് പോകുന്നോട്ടെ 5000009 1 7. അത് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ മെസ്സേജസ് കൂടി അയച്ചോളൂ. ആൻഡ് ഐ ആം വിത്ത് യു. ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ തന്നുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം കൊണ്ടുപോകാനായിട്ട്. സോ എന്താണ് പരിപാടി കൂടെ കൂടുതലേ, അപ്പോൾ കൂടിക്കോ. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 9:47. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽബക്കറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sunna 91.7 FM. The home delivery time. Sandhibana Kude Olada. September 21. Tinglaisa Dosam, they eat to Madivale, eating in a Pukundi in the Samayana, Sameta, reward and la particle like a play, don't you know, a lot of the Vasam, la positive and the Gardi, Yan Puna, near end positivity like Anna, Utri where they are message like here, Rajesh Mattakal. Good morning wishes are each at under, reward Sandosh to Woody, wishes Tirchum, Rajesh Mattakalna. And Alameen bro, good morning dear Sandeep bro, how are you? Chochittunna sukhayittu povunu Alameen bro, avade engane aanennu karuthunnu kettu. Dilbar Safwan, good morning message inde kooda thane oru kaaryam chochittundarunnu. Mentalist aadide tickets onna contact kaaryangal tharavum chochittulladana message aayittu thirchayittum bro njan thirichu ethunnayirikkum aa oru message like. Gokul, good morning parannittunde. Jinshad, good morning wishes arikkunnu. And also Shanu, good morning. Anu, good morning parannittunde. Anu oru birthday wishes, birthday അല്ലല്ലോ, ആണ് ബർത്ത്ഡേ വിഷസ് കൂടി അയക്കാനായിട്ട് അല്ല വിഷ് ചെയ്യാനായിട്ടാണ്. ആ മെസ്സേജിൻ്റെ കാര്യത്തിൽ വന്ന കൺഫ്യൂഷൻ ആട്ടോ, ഞാൻ വിചാരിച്ച വെഡിങ് ആനിവേഴ്സറി ആണ്. അനു മെസ്സേജ് അയച്ചേക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ജിഷ്ണുവിന് ഇന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യണം. ഈ പ്രായം പറയുന്നില്ല ഞാൻ, അത് വളരെ ഇതായിട്ടുള്ള കാര്യം. ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പ്രായം കൂടി ഇട്ടേക്കുന്നു ഷേ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പ്രായം പറയുന്നില്ല, ബട്ട് സ്റ്റിൽ യെസ്, ജിഷ്ണുവിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോലോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

അപ്പോൾ വിഷ്ണു, വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും വിഷ്ണുവിൻ്റെ പ്രായം ഞാൻ പറഞ്ഞില്ല വിഷ്ണു, അതിൻ്റെ ആ ഒരു സംഭവം വെളിയിൽ പോകുമ്പോൾ അടിയിട്ടൊന്നും പേടിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബർത്ത്ഡേ ആണെന്ന് വെറുതെ വയസ്സൊക്കെ പറഞ്ഞ് ഓർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും കൂട്ടുകാരുടെ അടുത്ത് എത്ര പറഞ്ഞാലും ഈ കാര്യം അവരെന്തേലും ചെയ്തിരിക്കും. വൈ? ബിക്കോസ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ജന്മാവകാശമായതുകൊണ്ട് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുക. അങ്ങനെയുള്ളത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്ന കാര്യവും എന്ന് എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ജാസിമിൻ്റെ മെസ്സേജിലേക്കാണ്. എന്താണ് സന്ദീപേ വിശേഷം, എന്തൊക്കെയുണ്ട്? അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ നന്നായിട്ട് വെച്ച് തരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ജാസിം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാസിം ബ്രോ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ഓൾസോ യു ഓൾ മേക്ക് ആ ഡേ ബ്യൂട്ടിഫുൾ. സോ അതുകൊണ്ട് തന്നെ എന്നും ആരോഗ്യപരമായിട്ട് ഇരിക്കാനായിട്ട് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസിം ബ്രോ, താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ഫ്രം ദ ഹാർട്ട്, മനസ്സിലാവുന്നുണ്ട്. ജിബ്രു, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ് പറയുന്നു. മറ്റൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അയച്ചിരിക്കുന്നത് ഹാഷിമാണ്. എൻ്റെ പ്രിയ സഹോദരിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത് ഒരു ആനിവേഴ്സറി വിഷസ്. രണ്ടുപേരുടെ പേര് ആഷിഖ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അനിയത്തിയുടെ പേര് വന്നിട്ട് അനിയത്തിയുടെ പേര് എവിടെ എവിടെ എവിടെ എവിടെ എവിടെ എവിടെ അനിയത്തിയുടെ പേര് ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് പുള്ളിയുടെ പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഹാഷിമിൻ്റെ അനിയത്തിക്ക് ഏറ്റവും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് നേരിയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, പേര് അയക്കാൻ വിട്ടുപോയതാണ് ബ്രോ. ആഷിഖ് ആൻഡ് ജിഷ. ഓക്കെ, സോ ജിസ്ന. ഓക്കെ, ആഷിഖിനും ജിസ്നയ്ക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം, ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടി ആവട്ടെ എന്ന ആശംസകളോടുകൂടി നമ്മൾ പോകുന്നത് ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. ഞാൻ തിരിച്ചെത്തുമ്പോൾ ഒരു ചോദ്യവുമായിട്ടായിരിക്കും എത്തുന്നത്. എല്ലാവരും ഫോണൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്ത് വേണ്ട, അതിപ്പോൾ പറയുന്നില്ല. വെയിറ്റ്, കീപ് ലിസണിംഗ്, സ്റ്റേ ട്യൂൻഡ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റും 47 സെക്കൻഡും. മോർണിംഗ് വിഷസ് ഒക്കെ വന്നു തീർന്നിട്ടില്ലാതെ ഇവിടെ വീണ്ടും മോർണിംഗ് വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രഭു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, ഗുഡ് മോർണിംഗ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ലിജു ബ്രോ ഗുഡ് മോർണിംഗ് പറയുന്നു, അഭിനന്ദ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, അൻസലിൻ്റെ ഗുഡ് മോർണിംഗ് വിഷസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി മോർണിംഗ് വിഷസ് നേരെയാണ്. ആൻഡ് മോർണിംഗ് വിഷ് മാത്രമല്ല, മറ്റൊരു സ്പെഷ്യൽ ഡേ വിഷ് കൂടി അയച്ചുകൊണ്ട് എവലിൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എവലിൻ്റെ 3rd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എവലിനും തോമസിനും ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസം ആശംസിക്കുന്നു. മുന്നോട്ടുള്ള വർഷങ്ങളൊക്കെ വളരെ സ്പെഷ്യൽ ആയിരിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓൾമോസ്റ്റ് ആ ഒരു ആനിവേഴ്സറി വിഷസ് പറഞ്ഞു കഴിയാറാകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് വന്നത് ചോദ്യം ഒന്നും ചോദിച്ചില്ലല്ലോ, എന്നാൽ പിന്നെ ഒന്ന് വൈബ്രൻ്റ് ആക്കാനായിട്ട് ഒരു ചോദ്യം ചോദിച്ചു കളയാം. ചെറിയൊരു ഗെയിം കേട്ടോ. ഈ ഒരു ഗെയിമിൽ ഒരു ചെറിയ സംഭവം ഒന്ന് ആലോചിച്ച് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്, ഫാക്ച്വലായിട്ടുള്ള കാര്യം. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം ആൻസർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്കി വിന്നേഴ്സിനെ ഒരു ഷോ നടക്കുന്നു, ആ ഷോയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റുകൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സോ ഫാമിലിയോ ആരാണ് കൂടെയുള്ള പെട്ടെന്ന് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് ഇവൻ്റ് ആണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ബട്ട് യെസ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ആ ഒരു വെയിറ്റിംഗ് ടൈം ആദ്യം ചോദ്യം ചോദിച്ച് പിന്നെ നമുക്ക് വെയിറ്റിംഗ് ടൈമിലിരിക്കാം. ഇപ്പോൾ ആ ചോദ്യത്തിലേക്ക്, വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ഗെയിം സോണിലേക്ക്. ധൈര്യം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാമെന്നുള്ള ആൻസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, എവിടെ എവിടെ എവിടെ എവിടെ എൻ്റെ ചോദ്യം കാണുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, ഒരു മുറിയിൽ 5 മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കാണ് ക്യാൻഡിൽ. സോ 5 മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നു. ഇതിൽ 2 കാറ്റടിച്ചിട്ട്, ഓക്കെ, എ സി എന്നുള്ള കാറ്റടിച്ചിട്ട് ഇപ്പോൾ കത്തിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല, ഇവിടെ പക്ഷേ നാട്ടിൽ ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് 2 അണഞ്ഞു പോയി കാറ്റ് കയറണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര മെഴുകുതിരി ഉണ്ടാവും എന്നുള്ളതാണ് അറിയേണ്ടത്. സോ 5 മെഴുകുതിരി ഒരു മുറിയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര മെഴുകുതിരിയാണ് ലാസ്റ്റ് അടുത്ത ദിവസം രാവിലെ ആ മുറിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അറിയേണ്ടത്. കാറ്റടിച്ച് 2 കെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഇപ്പോൾ ഈസി അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ആൻസറാണ്. പെട്ടെന്ന് 5000997 ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ. വീക്കെൻഡൊക്കെ കഴിഞ്ഞ് എത്തിയിട്ട് ആ ഒരു ഉഷാറായിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഉഷാറോടുകൂടി ആൻസേഴ്സ് ഇങ്ങ് പോകുന്നോട്ടെ. ലക്കി വിന്നേഴ്സിൻ്റെ കാത്ത് ഒരു സമ്മാനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സമ്മാനം എന്നുള്ളത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, പക്ഷേ ഏതാണ് ഇവൻ്റ് എന്നുള്ളത് ഞാൻ പറയില്ല. ഓഫ്കോഴ്സ് അതൊരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് ഇവൻ്റ് ആണെന്ന് അറിയാനായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക. 97.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
3: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
4: അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: ബ്രോട്ട് യു ബൈ സഫാരി, world-class shopping experience, Doha, Qatar. And
9: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമോർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
10: ഹായ്, നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
11: Chennai beats.
12: Tamil, head of the hour.
13: In the art of podumakkolanda.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sunna 91.7 FM with the home delivery time. Sandeep Anna Kodi all of the studio clock il samayam 10 mani kazhinju 50 minutum 55 secondum. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പുറകെ ഞാനിങ്ങനെ പോയി അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു. ആ സിമ്പിളായിട്ടുള്ള ഉത്തരത്തിന് വരെ ഇവിടെ ദേ ആൻസർ തെറ്റായിട്ട് അയച്ചിട്ടുണ്ട്. ബിബിൻ ബ്രോ, ആൻസർ അതല്ല, കറക്റ്റല്ല, തീർന്നുപോയി, ഐ മീൻ മാറിപ്പോയി. ഓക്കെ, കോംറീഡ് എന്ന അക്കൗണ്ടിൽ നിന്നും ആൻസർ വന്നിട്ടുണ്ട്. വൺ സെക്കൻഡ്, കോംറീഡ് യെസ് റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ഷെരീഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഫെയ്സി റൈറ്റ് ആൻസർ. മുഹമ്മദ് മറ്റൊരു അക്കൗണ്ടിൽ നിന്നും ബേർ മുഹമ്മദ് ആണെന്ന് തോന്നുന്നു കേട്ടോ. റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് ബ്രോ, സൗണ്ട് എന്ന് പറഞ്ഞിട്ട്, സൗണ്ടിൻ്റെ സീനാണ് ബ്രോ, ഫുൾ സൗണ്ടിൻ്റെ സീനാണ്. സൗണ്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഉടനെ ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൂഗിൾ ബ്രോ, സുബൈർ ദൈവ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുബൈർ എന്ത് മെസ്സേജാണ് പറഞ്ഞേക്കുന്നത്? സുജീർ റൈറ്റ് ആൻസറാണോ പറഞ്ഞേക്കുന്നത്? ഓ യെസ്, റൈറ്റ് ആൻസറിലേക്ക് തന്നെയാണ് എത്തിയേക്കുന്നത്. ആൻഡ് ഷബ്ന റൈറ്റ് ആൻസർ പറയുന്നു. മുഹമ്മദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുറേ മുഹമ്മദ് ഉണ്ടല്ലോ ഇന്നത്തെ ഉത്തരത്തിലേക്ക്. ആൻഡ് നമ്മുടെ ജാസിം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജാസിം ആൻസർ പറയുന്നു, എല്ലാവരും ആൻസേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ആകെപ്പാടെ എനിക്കിവിടെ കൺഫ്യൂഷൻ. ഇനി നമ്മുടെ ആൻസർ വല്ലതും മാറിപ്പോയോ എന്നുള്ളത്. ആൻസർ ഒന്നും മാറിയിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി ആ ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം പറയും, അതുകൊണ്ട് മാക്സിമം നേരത്തെ ആൻസർ അയക്കാനായിട്ട് മറക്കണ്ട. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് വരുന്ന ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റുകളാണ്. ഓൾ റൈറ്റ്. അപ്പം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ദേ നമുക്കുള്ള ഒത്തിരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സിമ്പിൾ ചോദ്യം ഇതാണ്, അതായത് ഒരു മുറിയിൽ മെഴുകുതിരികൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്, 5 എണ്ണം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം കാറ്റ് കെട്ട് അണഞ്ഞു പോയിട്ടുണ്ട്, ബാക്കി എത്ര മെഴുകുതിരിയാണ് ഉള്ളത് എന്നുള്ള ചോദ്യത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ പറയേണ്ടത് 5000097 വൈ, ബിക്കോസ് ലക്കി വിന്നേഴ്സിനെ കാത്ത് ഒരു ഇവൻ്റ് ഇരിപ്പുണ്ട്. ആ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാത്രമല്ല, പെട്ടെന്ന് പോന്നോട്ടെ 5000097, കാരണം ഇവൻറ്റിന് പോയി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ ക്ലൂ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഏത് ഇവൻ്റ് ആണെന്നുള്ളത്, പക്ഷേ ഇപ്പം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല, അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ആദ്യം ആൻസേഴ്സ് പോന്നോട്ടെ 5000097.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Once again, welcome back to Radio Suno 91.7 FM. El home delivery time. Sandeepana kude ulladu studio clockil. Samayam 11 mani kazhinju 2 minutum 4 സെക്കൻഡും ആൻസർ പറയാനുള്ള സമയമായോ? യെസ് ഓഫ് കോഴ്സ്, നമ്മൾ ആൻസറിലേക്ക് തന്നെയാണ് കടക്കുന്നത്. വളരെയധികം ചിന്തിക്കാതെ തന്നെ സിമ്പിളായിട്ട് പറയാൻ പറ്റിയ ഉത്തരമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഗെയിം സോണിൽ ഉണ്ടായിരുന്നത്. യെസ്, അപ്പോൾ കളിക്കാൻ ധൈര്യം ഒന്നും വേണ്ട, അത്യാവശ്യം ചെറിയൊരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കാവുന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഇന്നത്തെ ഉത്തരമായിട്ട് എത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ ഒരു മുറി മുറിക്കകത്ത് 5 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. 2 അണഞ്ഞുപോയി, കാറ്റുകൊണ്ട് അണഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാക്കി എത്ര മെഴുകുതിരികളാണ് രാവിലെ അവിടെ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ബിൻഷാദ് ദേ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് എല്ലാവരും ഈ 5 ഉത്തരം പറയണം. അപ്പം കത്തിച്ച മെഴുകുതിരിയൊക്കെ ഏറിപ്പോയി അല്ല, എയറിലില്ലാതെ കത്തിയോ? ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ശ്രീജിത്തൊക്കെ ദേ ആൻസർ പറഞ്ഞിരിക്കുന്നത് 5 സെറൂം 5 പറഞ്ഞിട്ട് ഈ 5 കോൺസെപ്റ്റ് എനിക്ക് എങ്ങടേക്കിങ്ങ എനിക്ക് ഇതായതാണോ എല്ലാവർക്കും സീനായതാണോ ഒന്നും അറിയില്ല. ബട്ട് 5 ഉത്തരം. ഓൾറെഡി ഞാൻ പറഞ്ഞത് 3 മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കാണ്. കത്തിച്ച് വെച്ച മെഴുകുതിരി ഒബ്വിയസ്ലി എന്തായി പോവും, ഉരുകിപ്പോവും. അപ്പോൾ രാവിലെ വരെ അത്രയും നീണ്ടു നിൽക്കുന്ന മെഴുകുതിരി അല്ലെങ്കിൽ തീർച്ചയായിട്ടും 2 മെഴുകുതിരികൾ മാത്രമേ ബാക്കി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, കാറ്റടച്ച് കെട്ടുപോയ മെഴുകുതിരികൾ മാത്രം. അപ്പോൾ ഉത്തരം 2 അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ 2 മെഴുകുതിരി മാത്രമായിരിക്കും അടുത്ത ദിവസം രാവിലെ നമ്മൾ മുറി തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. സോ കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, എല്ലാ ലക്കി വിനേഴ്സിനും, നമ്മൾ സെലക്ട് ചെയ്യുന്ന ലക്കി വിനേഴ്സിനും വരാൻ പോകുന്ന ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകളാണ് കാത്തിരിക്കുന്നത്. ഏത് ഇവൻ്റാണെന്നുള്ളത് സർപ്രൈസാണ്, ഞാൻ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ ഏത് ഇവൻ്റ് ആണെന്നുള്ളത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. മത്സരത്തിന് ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കീപ് പാർട്ടിസിപ്പേറ്റിംഗ്. അത് വലിയ രീതിയിൽ തന്നെ നമ്മളെ ഒരു സർപ്രൈസ് എലമെൻറ്റിലേക്കും കൊണ്ടുപോകും. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റുകൾ കാണാനുള്ള സാധ്യതകളും ഉണ്ട്. സോ നമ്മുടെ പേര് എപ്പോഴാണ് ആ ഒരു ലക്ക് വരാൻ പോകുന്നതെന്ന് ലെറ്റ്സ് സീ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അതുകൊണ്ട് കീപ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൾ ദ നമ്മുടെ കോൺടെസ്റ്റുകൾ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഇതേപോലെ കോൺടെസ്റ്റുകൾ റണ്ണിംഗ് ആണ്. സോ ഇൻസ്റ്റഗ്രാം അതേപോലെ ഫേസ്ബുക്കൊക്കെ തന്നെ ഫോളോ ചെയ്യാനായിട്ട്, റേഡിയോ സുനോയുടെ ഒഫീഷ്യൽ പേജസ് ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ 9 മിനിറ്റും 2 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ചെന്നൈ ബീറ്റ്സ്,
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

പഞ്ചാബി ഹൗസ് എന്ന മൂവിയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സെനോ 91.7 FM-ലൂടെ. സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 11 മണി കഴിഞ്ഞ് 12:21 and 43 seconds. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാനുള്ള സമയം ദേ ആയി വരുന്നു. ഗെയിമും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ നേരെ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. അപ്�േറ്റ് എന്ന് പറയുമ്പോൾ വീടുകളിൽ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഖത്തറിലുണ്ട്. ഫാമിലി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള, നമ്മൾ ഒത്തിരി പ്ലാനിങ്സ് നടത്തിയാണ് ഫാമിലിയൊക്കെ കൊണ്ടുവരുന്നതും, അതേപോലെ അവരിവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ കുറേ മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ലൈഫിലെന്നും കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് സം പോയിൻറ്റ് എവിടെയെങ്കിലുമൊക്കെ കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതൊക്കെ പല രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും കുട്ടികൾക്കും പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ വീട്ടിലും സ്വാഭാവികമായിട്ട് ഇഷ്യൂസും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി, ആ ഫാമിലിയിൽ നമുക്ക് സ്പെഷ്യലി കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ കണ്ട് പഠിച്ച് വളർന്ന് തെറ്റുകൾ ചെയ്ത് ആ തെറ്റിൽ നിന്നും അവർ പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. വി ആർ സ്റ്റിൽ ലേണിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ഫോൺ യൂസേജിനെ പറ്റിയിട്ടും കുട്ടികളുടെ ആ ഒരു മെൻ്റൽ പ്രോസസ്സിങ് ഒക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫോൺ ഉപയോഗം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലും മുമ്പത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓ എൻ്റെ ഓർമ്മയിലും അതേപോലെ തന്നെ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ആരും തന്നെ ഒരു പക്ഷേ അങ്ങനെ ഫോണിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഫോൺ ബേസ് ചെയ്ത് ഫോൺ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നു, ഫോൺ എഡിക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പറയാറില്ല. പക്ഷേ ഈ ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ജനറേഷൻ, കാലം പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലോകത്ത് നമുക്ക് തീർച്ചയായിട്ടും ടെക്നിക്കൽ നോളജ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും വേണ്ടത് വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ അത്യാവശ്യമായിട്ടുള്ള കാര്യം എങ്ങനെ അവരിലേക്ക് കൊണ്ടുവരാം, ഒരു പക്ഷേ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ ഇപ്പോൾ ഇത് കുറച്ചധികം ഗൈഡ് ലൈൻസ് ആണ് എക്സ്പേർട്സ് ഇറക്കിയിരിക്കുന്നത്. വെരി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഏറ്റവും ഇതിൻ്റെ ഒരു ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനായിട്ട് വാശി കാണിക്കുന്നു. ഫോൺ കയ്യിലുണ്ടെങ്കിലേ ഫുഡ് കഴിക്കുള്ളൂ എന്നുള്ള ക്യാരക്ടർ ഒട്ട് മിക്കവാറും എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ കാണാറില്ല. ഇത് വളരെ ജനറലായിട്ടാണ് എല്ലാവരും എടുക്കുന്നതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദിസ് ഇസ് ഫസ്റ്റ് അവർ നിർദ്ദേശിച്ചേക്കുന്ന ചെക്ക് ചെയ്യാനായിട്ട് കുട്ടി ഫോണിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ആദ്യം പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഇതായിരുന്നു. അപ്പോൾ വാശിയും അസ്വസ്ഥതയൊക്കെ ഫോൺ എടുത്ത് മാറ്റുമ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ യെസ് അറ്റ് ദാറ്റ് പോയിന്റ് വി വിൽ ഹാവ് ടു ടേക്ക് എ കൗൺസിലിംഗ്. അതല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ താല്പര്യങ്ങൾ ഒട്ടുമിക്കവാറും എനിക്ക് തോന്നുന്നു അത് ഓൾമോസ്റ്റ് എല്ലാവരിലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളായിരിക്കാം, മറ്റ് സോഷ്യൽ മീഡിയാസ് ആയിരിക്കാം, ഗെയിംസ് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരുപാട് രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളെ പ്രിഫറൻസ് ഒക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഇഷ്ടങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് ചുറ്റുപാടും നിന്നുള്ള ഒരു എന്താ അവഗണന, ദാറ്റ് ഈസ് ബേസിക്കലി വീട്ടിലാരെങ്കിലും വരുമ്പോൾ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം കുട്ടി എന്താന്ന് കേട്ടിട്ടില്ല. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇനി ആ വാശിയും ദേഷ്യവും ഒക്കെ ആ ടൈമിലും കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ കുട്ടി ഫോണിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. ഇനി മെയിനായിട്ട് ഒരു കാര്യം കൂടി അവർ സ്പെസിഫൈ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ എന്താണെന്ന് അറിയാനായിട്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ബേസിക് ഇത് കാണും, ഫോൺ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണെന്ന് പോയി നോക്കാനായിട്ട്. ബട്ട് ദെൻ കുട്ടികൾ ഇതിൽ കുറച്ച് താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നോട്ടിഫിക്കേഷൻ ഗെയിമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ടൊക്കെ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെ അവർ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്നു, അത് ഫോൺ എടുക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴേ ഫോണിൻ്റെ കാര്യത്തിൽ കുറേ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഫോണിൻ്റെ തീരുമാനം എടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ആ ഒരു അപ്ഡേറ്റുമായിട്ട്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങളുടെ അടുത്ത് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigeetu 5 mani mudal. 917 evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
5: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 42 മിനിറ്റും 44 സെക്കൻഡും. ഏറ്റവും അധികം ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യാവുന്നുള്ള ഒത്തിരി കാര്യം ഇന്ന് ചുറ്റുപാടും ഒക്കെ ഉണ്ട്. അത് ഐ ടി മേഖലയിൽ അതല്ല ഏറ്റവും കൂടുതൽ ഇങ്ങനെ എ ഐ ഒക്കെ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി അറിയാമെന്നുള്ളൊരു സംഭവമായിരിക്കും. അവർ ചിലപ്പോൾ പുറത്തൊന്നും പറയുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റായിരിക്കാം. അനാവശ്യമായിട്ടുള്ള നിർബന്ധം കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ ചില രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ചെവിയിലൊരു കിഴുക്കുന്നൊന്ന് രണ്ടടിയും തരുമ്പോൾ തീരാവുന്ന പ്രശ്നമാണ്. ശരിക്കും അങ്ങനെ ചെയ്യണമെന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ ഇതേപോലെ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട് ഫോൺ എടുക്കുന്നതിനും ഫോൺ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നതിനും. ഒന്ന് രണ്ട് തവണ കരയുമായിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ട ആ ഒരു വാശി കൂടി ഒരുപാട് നേരം കരയും. കുട്ടികളെ കരയണതാണെങ്കിൽ ആർക്കും വിഷമം വരാത്ത, അപ്പോൾ നമ്മൾ അത് വേണ്ട കുഴപ്പമില്ല കുട്ടീനെ കൂടുതൽ ഇരുന്നോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ഫോൺ അഡിക്റ്റിന് അല്ലല്ലോ എന്നുള്ളതാണ്. ഒരു വീട്ടിൽ വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ പോയപ്പം ഭയങ്കരമായിട്ട് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. ആ കുട്ടി ഫോണ് തൊടാറില്ല ആ വീട്ടിലെ കുട്ടി. അത്രയും നല്ലൊരു പാരൻറ്റിങ് ശരിക്കും എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഞാൻ എന്നിട്ട് ചോദിക്കുകയും ചെയ്തു അതെന്താ അങ്ങനെ ഫോണൊന്നും തൊടുന്നില്ല, ഫോൺ വേണ്ടേ വേണ്ട ആൾക്ക്. അപ്പോൾ അത്രയും ആ രീതിയിലും നമുക്ക് കുട്ടികളെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇന്നത്തെ കാലത്തെ സമയം ഇസ് എ ഫാക്ടറി. നമ്മളൊക്കെ തന്നെ വർക്കുമായിട്ടൊക്കെ ബിസിയാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ ഫോൺ കയ്യിൽ കൊടുക്കുന്നത് എന്നുള്ളത്. ഈ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ റിസർച്ച് ഒക്കെ നടത്തി പോകുമ്പോൾ ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ. പ്രോബ്ലംസ് നമ്മളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഒബ്വിയസ്ലി സൊല്യൂഷൻ നമുക്ക് തന്നെ കണ്ടെത്താനുമായിട്ട് സാധിക്കും. ഫോണിനൊരു സ്ക്രീൻ ടൈം വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ലോക്കായി പോകാനോ അല്ലെങ്കിൽ ഇത്ര ടൈം യൂസ് ചെയ്യുന്നതിനോ. പിന്നെ അതിലും മറ്റു നമ്മുടെ ഇവിടെയുള്ള മക്കൾസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ പോസിബിളി കുറേ പേരൊക്കെ തന്നെ ഒരു ടൈമിനെ സ്റ്റിക്ക് ഓൺ ചെയ്താണ് അവർ ഫോൺ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ടൈം മാത്രം 1 മണിക്കൂറായിരിക്കും 2 മണി അവരുടെ പ്ലേ ടൈം പോലെ തന്നെ അവർക്ക് സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈം അവർ യൂസ് ചെയ്യുന്നു, പിന്നെ യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലേക്ക്. പക്ഷെ അത് കുറച്ച് മെച്ചുവേർഡായിട്ട് കുറച്ചുകൂടി ഒന്ന് വളർന്ന കുട്ടികൾക്കാണ്. തീരെ കുഞ്ഞിലേ ഇരിക്കുമ്പോഴാണ് ഈ ശീലം ഡിജിറ്റൽ എഡിക്ഷൻ വരാനുള്ള സാധ്യത. അപ്പോൾ ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യാൻ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ മാനേജ്മെൻറ്റ് തന്നെയാണ്. ആ ഒരു സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ്. അവർ ഈ ഫോണിൽ നിന്ന് തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഈസ് ആ ഒരു ഇൻട്രസ്റ്റ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിപ്പോൾ പെയിൻറ് ചെയ്യാനാണെങ്കിൽ, മ്യൂസിക്കിലാണെങ്കിൽ, ഇൻസ്ട്രുമെൻസ് ഒക്കെ പഠിക്കാനാണെങ്കിൽ, ഇതൊക്കെ തന്നെ നമുക്ക് കുട്ടികളെ ക്ലാസ്സിന് ചേർക്കാം. വ്യത്യസ്ത തരത്തിലുള്ള, ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, മറ്റ് അന്യ ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരെ അതിന് വിടാം. ലൈബ്രറിയിൽ ബുക്സ് വായിക്കുന്നതിൽ അധികം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ കൊണ്ടുവിടാം, ഒരു മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കാം. ഒത്തിരി കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ മടി കാണിക്കുമ്പോഴാണ് അത് അവരെയും എഫക്റ്റ് ചെയ്യുന്നത്, ലേറ്റർ ഓൺ ഇൻ ദ ഫ്യൂച്ചർ നമ്മളെയും എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. കുട്ടികളുടെ ഫ്രണ്ടിൽ 24 hours ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒബ്വിയസ് റീസൺ, ഒബ്വിയസ് ഫാക്ട് ദാറ്റ് അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നാളെ അവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് തിരിച്ചു ചോദിക്കുകയും ചെയ്യും, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലേ എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് പ്രവർത്തികളിൽ നിന്നൊക്കെ തന്നെ കുട്ടികൾ മാക്സിമം ഈ ഒരു വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ, സോഷ്യലി കമ്മിറ്റഡ് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫോൺ ടൈം അവരുടേത് കുറയ്ക്കുക എന്നുള്ളതാണ്. വി ലിവ് ഇൻ എ ഫാസ്റ്റ് മൂവിങ് വേൾഡ്, അഗ്രി, അക്സെപ്റ്റഡ്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ കുട്ടികളെ പറ്റിയിട്ടുള്ള ആ ഒരു റീസേർച്ച് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ആ ഒരു കൗൺസിലിംഗ് അത് ഇതൊക്കെ തന്നെ തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കൗൺസിലിങ്ങിന് പോകുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടാണ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

ഞാൻ മാലാ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Welcome once again. Welcome back to Radio Suno 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 2:38 ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ കൂടി പറയുന്നു. ആൻഡ് ആ ഒരു ഗുഡ് ആഫ്റ്റർനൂണോട് കൂടി നമ്മൾ നേരെ പോകുന്ന ഹെൽത്ത് സോണിലേക്കാണ്. ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻസ് പലയിടത്തും പലരെയും കോൺടാക്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഹോസ്പിറ്റലിലായിരുന്നു. വൈകുന്നേരത്തെ സമയം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഹോസ്പിറ്റലിലായിരിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്നുള്ള കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ തന്നെ പല അസുഖങ്ങളും മാറ്റി നിർത്താനായിട്ട് സാധിക്കുമെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. ഇന്നത്തെ ഹെൽത്ത് സോണിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, മാക്സിമം എല്ലാവരും തന്നെ തണുപ്പ് ഒഴിവാക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. തണുത്ത ഫുഡും പ്രത്യേകിച്ച് തണുത്ത വെള്ളം, ഈ ഒരു ചൂട് സമയത്ത്, ചൂട് കുറഞ്ഞു വരുന്നെങ്കിൽ പോലും ചൂടുള്ള സമയത്ത് നമുക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജിപ്പ് ഡയറക്റ്റായിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്ന കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ട്, ഞാനൊക്കെ 6 മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു തണുത്ത വെള്ളം കുടിച്ചിട്ട്. അയ്യോ, അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത എന്താണ് ഫീൽ ബാഡാണ്. പക്ഷേ എന്നാലും സീനില്ല, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ വലിയ രീതിയിലല്ലാണ്ട് എഫക്റ്റ് കുറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ടോൺസിലേറ്റേഴ്സ് ഉള്ള ഒത്തിരി പേരുണ്ട്, തൊണ്ടയ്ക്ക് പ്രശ്നം വരുന്ന ഒരുപാട് പേര്. മാക്സിമം തണുപ്പ് കഴിക്കാണ്ടിരിക്കുക. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഒത്തിരി പേര് തന്നെ ചെയ്യുന്ന ഒരു സെൽഫ് മെഡിക്കേഷനും കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ സ്ട്രെപ്സിൽസ് അതേപോലത്തെ എന്താ ലൊസേഞ്ചൽസ് ഒക്കെ വേവിച്ച് കഴിക്കും. ഇതൊന്നും പ്രശ്നമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷെ ഒരു പരിധി വിടുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോഴാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് ഇതിന് വലിയൊരു മാറ്റവും കൂടി വന്നിട്ടുണ്ട്. അതായത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് തിങ് ആണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണും. അപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത് നല്ലതാണ്, ബട്ട് ഒരു പോയിന്റ് വരെ മെഡിസിൻസൊക്കെ തന്നെ നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ ഒഴിവാക്കി നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ആ ഇമ്മ്യൂണിറ്റി നമുക്കറിയാമെന്നുള്ള രീതിയാണ്. ഇനി ബേസിക്കായിട്ട് ചെയ്യേണ്ടത് ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ AC പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി സെർവേഴ്സൊക്കെ ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്യുപ്മെൻസും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് AC അല്ലല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ പല ഓരോ ഭാഗത്ത് പോയി നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ ആ പോസിബിലിറ്റിക്ക് ആഡ് ഓൺ ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ഓഫീസിൽ വാംത്ത് മാക്സിമം നിങ്ങളുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു വാംത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജാക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇടാൻ പറ്റി, അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ജാക്കറ്റ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യണം. ഈ ഫിംഗർ ടിപ്സ് ഒക്കെ തണുപ്പ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് മാക്സിമം ഗ്ലൗസും അതേപോലെ സോക്സ് ഒക്കെ ഇട്ട് തന്നെ നടക്കുക. ഓഫീസിൽ പോകുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ബോഡി വാം ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതല്ലാണ്ട് നമുക്കൊരു വാക്യൂം ഫ്ലാസ്ക് മേടിച്ചു കഴിഞ്ഞാൽ വെറുതെ ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം കുടിക്കുന്നതിനെക്കാട്ടില്ല അതിൻ്റെ അകത്ത് കുറച്ച് ഏലക്കയും ഗ്രാമ്പും അതേപോലെ തന്നെ ഇഞ്ചി ഓഫീസിൽ കൊണ്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഓഫീസിൽ പല ഓഫീസുകളിലും ജിഞ്ചറും എല്ലാം തന്നെ നമുക്ക് വെക്കാനായിട്ട് ഒരു ഫ്രിഡ്ജ് കാണും. അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്രിഡ്ജ് ഇല്ലാന്നുണ്ടെങ്കിലും പുറത്ത് കുറേ നാൾ ഇരുന്നോളും ജിഞ്ചറാണെങ്കിലും അതേപോലെ ലെമണും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ചുപ്പ് ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ത്രോട്ടിനൊരു ആശ്വാസം വരും. ആൻഡ് ഓഫ് കോഴ്സ് അതിപ്പോൾ ഞാൻ ദേ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ കാര്യം അങ്ങ് ഷെയർ ചെയ്ത് കളയാം. ഒത്തിരി പേര് എന്നെ വിളിച്ചും പറയുന്ന ഒരു കാര്യമാണ് മാക്സിമം ചെറു ചൂട് വെള്ളം കുടിക്കുക, അതിൻ്റെ അകത്ത് ഇഞ്ചി ആഡ് ചെയ്യുക എന്നുള്ളത്. ഇത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമ്മളെ വാം ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുടിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കംഫർട്ട് റിലീഫ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ തന്നെ സൂക്ഷിച്ച് നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അസുഖങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് ലെമൺ ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ചെറു ചൂട് വെള്ളത്തിലിടുമ്പോൾ വൈറ്റമിൻ സി കോണ്ടിൻ്റ് കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ കൂടെ റെസിസ്റ്റൻസ് കൂടെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് അധികമാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം മറക്കണ്ട. ഹെൽത്ത് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്.
1: ഹെൽത്ത് സോൺ.
3: On that note, ദാ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്കാണ് പോകുന്നത്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ അത്സുഖമൊക്കെ നമ്മളങ്ങ് മറക്കും. അങ്ങനെ ഒരു നല്ല സോങ്ങിലേക്ക്, ചന്ദ്രലേഖ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന ആ ട്രാക്ക്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 11:27. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM.
2: Qatar's favorite radio station.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
5: ഫിറ്റ്നസ് ലോകത്തെ 7th അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
6: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: Welcome once again. Welcome back to Radio Sona 91.7 FM Home Delivery. I'm Sandeep Aad കൂടെയുള്ളത്. ആരോഗ്യപരമായിട്ടും അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഹാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സീരിയസ് റൂട്ടിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളോട് പറയണമല്ലോ. ഏറ്റവും അധികം ഇന്ന് ബേസിക്കലി ഈ ഒരു കാര്യം സന്തോഷിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്ത വായിച്ചു പോയപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ തോന്നിയ ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം, ദ വിന്റർ ടൈം ഇസ് കമ്മിങ്. അങ്ങനെ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലി നമുക്കൊരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് കേട്ടോ.
1: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്.
0: യെസ്, ഓഫ് കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ അൽ സുബ്ര എന്ന സ്റ്റാർ അപ്പിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. കോംപ്രമൈസ് ഒന്നുമില്ലാണ്ട് കൂളർ നൈറ്റ്സ് നമുക്ക് തരാനായിട്ട്. സോ കൂളർ നൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അൽ സുബ്ര സ്റ്റാർ എന്താണ് ആ ഒരു സ്റ്റാർ കൂടി വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു കൂളർ നൈറ്റ്സ് നമുക്ക് എൻഷുർ ചെയ്തുകൊണ്ട് പുറത്തേക്കൊക്കെ അത്യാവശ്യം നൈറ്റ് ടൈം മാക്സിമം രീതിയിൽ തന്നെ ക്യാമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഒരു കോംപ്രമൈസും ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സോ ഇന്നലെ തന്നെ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ചെറിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുന്നത്. ഏകദേശം ഒരു 13 ഡേയ്സോളം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓട്ടം ടൈമിലേക്ക് നമ്മൾ കടക്കും എന്നുള്ള അപ്ഡേറ്റാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിയിൽ മാറ്റമൊന്നും വരുത്താനായിട്ട് നിൽക്കേണ്ട. കോംപ്രമൈസ് ഇല്ലാണ്ട് തന്നെ ആ ഒരു കാര്യം മുന്നോട്ട് പോകട്ടെ. മാക്സിമം വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. പലരും മറന്നു പോകുന്ന ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ വിൻ്റർ സീസണിലാണ്. കാരണം പുറത്ത് തണുപ്പാണ്, അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും തളർച്ചയൊന്നും വരാത്തത് കൊണ്ട് വാട്ട് വി കോംപ്രമൈസ് ഇസ് വെള്ളം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അപ്ഡേറ്റ് ദാ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. എന്നും ഈ അപ്ഡേറ്റും ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് ആ ഒരു സന്തോഷ വാർത്ത, വിൻ്റർ ടൈമിലേക്കുള്ള സ്റ്റാർ ഇസ് ഓൾറെഡി ഹിയർ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൂളർ നൈറ്റ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഏറ്റവും മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് പോകേണ്ടത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
0: Home delivery

0: 89.7 FM.
1: Qatar's favorite radio station.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ാണ് മോനെ,
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സലോ. കേട്ട്

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sena 91.7 FM. Home delivery time Sandeep aanu koodiyulladu. Studio clockil samayam 12 mani kazhinju 37 minutum 30 secondum. കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഇടയ്ക്ക് ഇവിടെ ഞാൻ കുറേ പ്രോമിസസ് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഓഫ് കോഴ്സ് നമ്മുടെ പ്രോമിസ് അല്ല, ചുറ്റുമുള്ള ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള സംഭവമാണ്. ആ കമ്മിറ്റ്മെൻറ്റിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ ഇനി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബെഡ് ലിനൻസും അതേപോലെ തന്നെ നമുക്ക് വേണ്ട എസെൻഷ്യൽ ഐറ്റംസ് ഡ്യൂറിങ് വിൻ്റർ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കാര്യം കേട്ടോ. എത്ര തന്നെ നമുക്കിനി സമയമില്ലെങ്കിലും ഈ കാര്യത്തിലേക്കൊക്കെ കുറച്ച് കോൺട്രിബ്യൂഷൻസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ പർച്ചേസ് ലിസ്റ്റും ഇതൊക്കെ എക്സ്റ്റെൻഡ് ആയി പോയി കണ്ട് ബില്ല് വരുന്ന കണ്ടിട്ട് കണ്ണുകളിൽ പോവില്ല. ദാറ്റ് ഇസ് എ ബേസിക് തിങ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോഴേ മേടിച്ച് വെക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്ങും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വിൻ്റർ ടൈം സേവിങ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ മതി. അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പൈസ വീട്ടിൽ ചിലവാക്കാത്ത ആളാരാണോ ആ വ്യക്തിയുടെ അടുത്ത് സൂക്ഷിക്കാനും പറയുക കേട്ടോ. കാരണം നമ്മൾ ആവശ്യം വരുമ്പോൾ കാശെടുക്കുന്നു എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ആ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് എല്ലാവർക്കും ഈ കാര്യത്തിൽ ഇച്ചിരി വിശ്വാസക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വാസക്കുറവുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിൽ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിൻ്റെ അടുത്തോ അതല്ല എന്നുണ്ടെങ്കിൽ വൈഫുണ്ടെങ്കിൽ വൈഫിൻ്റെ അടുത്തോ വീട്ടിൽ അമ്മയ്ക്ക് അമ്മ ഇവിടെയുള്ള ഫാമിലി ഇവിടെയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഒരു കാര്യം പറയണമല്ലോ, നമ്മുടെ ഗേൾസിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവർ പൈസ മാനേജ് ചെയ്യുന്ന ഒരു രീതി കയ്യോ ഒരു രക്ഷയില്ല. തരൂല എന്ന് പറഞ്ഞാൽ തരൂല എന്ന് തന്നെയാണ്. പിന്നെ അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വേണമെങ്കിൽ കടം മേടിച്ചോ, പക്ഷെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ദെർ ഇസ് നോ അതർ നോ. അവർക്ക് മേ ബി ഓർ നോക്കട്ടെ ഈ സംസാരമൊന്നും ഇല്ല, ഇല്ല എന്നുള്ളൊരു ഒറ്റ വാക്കിലാണ്. ഇത് നല്ല ശീലമാണ് കേട്ടോ, ശരിക്കും ഞാൻ മോശപ്പെടുത്തി പറഞ്ഞതല്ല, നല്ല കാര്യം തന്നെയാണത്. നമുക്ക് ഒരുപാട് രീതിയിലുള്ള ബഡ്ജറ്റ് പ്ലാനിങ് നടക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ ഒരു വ്യക്തി കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് കുറച്ച് സേവിങ്സ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് സീസൺ മാറുന്നതും ഒക്കെ അറിയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തായാലും ആ ഒരു അപ്ഡേറ്റ് നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഓട്ടം ടൈം തുടങ്ങാൻ പോവുകയാണ്. ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട് വിൻ്റർ ടൈമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ഫാമിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കമൊക്കെ ഇപ്പോഴേ ചെയ്തു വെച്ചിട്ട് കഴിഞ്ഞാൽ യീൽഡ് ഈസ് ഗോയിങ് ടു ബി അമേസിങ്. ഒരുപാട് ഫാമേഴ്സിനെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജും കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സന്തോഷമുള്ള ന്യൂസൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള പാട്ടിലേക്ക് കൂടി നമുക്ക് പോവാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെന 91.7 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെ ഉള്ളത്. ഈ ഒരു ടൈം ചെറുതായിട്ടൊന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമാവുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഹോം ഡെലിവറിയിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കേട്ടുമുട്ടാം. എല്ലാവരും ആരോഗ്യമൊക്കെ സൂക്ഷിച്ച് നല്ല ഉഷാറായിട്ട് നടക്കുക. നമുക്ക് വരുമ്പോൾ അസുഖങ്ങളൊക്കെ നമ്മൾ നോക്കാനുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലല്ലായിരിക്കാം ചിലപ്പോൾ നമ്മളെല്ലാവരും. അങ്ങനെയുള്ള സാഹചര്യം അല്ലാന്നുണ്ടെങ്കിലും ഒന്നും തളർന്നു പോകരുത്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. ഇനിയും ഒരുപാട് വർക്കൊക്കെ തന്നെ കിട്ടുന്നത് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്ന ഒന്ന് ഉഷാറായിട്ട്. ആ ഒരു സമയം കോംപ്രമൈസസ് ഒക്കെ ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ഇനിയിപ്പോൾ മാർക്കറ്റിങ്ങിനൊക്കെ പോകുന്ന നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആണെങ്കിൽ അവരൊക്കെ പുറത്തു പോയി ഒന്ന് ഉഷാറായിട്ട് ക്ലയൻറ്റിനെയൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോഴായിരിക്കും ഓഫീസിലാകെ പാടെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനും ഇതൊക്കെ നമ്പേഴ്സ് തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്പറുകൾ ഒന്നും ആലോചിക്കേണ്ട, കംപ്ലീറ്റ് ആയിട്ട് മറന്നേക്കും. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വർക്ക്, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വർക്ക് ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കട്ടെ, പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടി സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇന്ന് നമ്മൾ സംസാരിച്ച് പോയ കുട്ടികളുടെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് തന്നെയാണ്. സോ എല്ലാവർക്കും ആ ഒരു രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത്. ഇന്ന് ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞു പോയപ്പോഴും ഏറ്റവും അധികം കൗൺസിലിംഗ് എഫക്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസിന് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതൊന്നും വരാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആദ്യമേ എടുക്കുക. ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ അതേ ഉള്ളൂ. സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കുക. വിഷമങ്ങൾ വരുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഒരുപാട് വിഷമിക്കാൻ നിൽക്കാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ദാന്ന് പറഞ്ഞ ആ സങ്കടങ്ങളൊക്കെ നമ്മൾ തന്നെ മറന്നുപോകും. അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും ആരുടെ ജീവിതത്തിലും ഉണ്ടാവാതിരിക്കട്ടെ. ഏറ്റവും സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. അൻടിൽ വി മീറ്റ്, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം ഹോം ഡെലിവറി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: അഞ്ഞൂട്ടിയിലെ മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറ ഷാഫി.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Adi, ente birthday celebration enda chelavu ende?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
1: മാറ്റിനി ക്ലാസിക്സ്.

0: മിസ്സസ് കല്യാണി പ്രിയദർശൻ.
1: അപ്പൊ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
3: Matinee Classics.
4: Matinee Classics.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maathram.

സമയം 2 മണി കഴിയുമ്പോൾ മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോ സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മളുടെ യാത്ര മുന്നോട്ട് പോവാട്ടോ. സിനിമയിൽ, നമ്മുടെ മലയാള സിനിമയിലേക്ക് നോക്കുവാണെങ്കിൽ ജില്ലകളുടെ പേര് വരുന്ന മലയാള സിനിമകൾ ഏതൊക്കെയുണ്ട്? പെട്ടെന്ന് മനസ്സിലേക്ക് വരിക കോട്ടയം കുഞ്ഞച്ചൻ വരുന്നുണ്ട്, ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന മൂവിയുണ്ട്. അങ്ങനെ ജില്ലകളുടെ പേര് വരുന്ന മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കി പോകുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന സിനിമകളുടെ പേരുകൾ ഒന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു പേരുകൾ അയക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പേരുകൾ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ആസിഫ് അലിയുടെ പുതിയ മൂവിയുടെ പേര് കണക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ആ സിനിമയുടെ പേര് വരുന്നത് കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന പേരിലാണ് ആ സിനിമ എത്തുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ആസിഫ് അലി ജസ് ജോയ്. ആ കൂട്ടുകെട്ടിലാണ് കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന സിനിമ എത്താനായിട്ട് പോകുന്നത്. 4 സഹോദരങ്ങളുടെ ഒരു ജീവിത കഥ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന പേരിൽ സിനിമ വരാനായിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അതിന് മുൻപ് നമ്മളുടെ കൂടെ ഈ പാട്ടുകൾക്കൊക്കെ ശേഷം 2 അതിഥികൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ ലോകത്ത് നിന്നുള്ള അതിഥികളാണ്. അവരാരാണ്, എന്താണ് വിശേഷങ്ങൾ എന്നറിയാനായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആസിഫ് അലി ജിസ്ജോയ് കൂട്ടുകെട്ടിൽ വന്ന ഒരു സിനിമയിലെ നല്ലൊരു പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gyaram vare, vaigittu 5 mani mudal.
4: 917 evenings. Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് നമ്മളൊന്ന് സോഷ്യൽ മീഡിയ ലോകം വഴി പോവാണ്. സോഷ്യൽ മീഡിയയിലൂടെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് ഒരുപാട് പേര് സിനിമയിൽ സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നല്ല നല്ല വീഡിയോസ് ചെയ്ത് വരുന്ന ഷമീമും നെയ്ഷാനും ആണ് നമ്മളുടെ കൂടെ ഇന്ന് എത്തുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ വീഡിയോസ് പറയുകയാണെങ്കിൽ ഓറ റിലേറ്റഡ് ആയിട്ട് ചെയ്ത വീഡിയോ, ഓറ എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റ് വെച്ചിട്ട് ഇവർ ചെയ്ത വീഡിയോസിന് നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് സിനിമയിലേക്കും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം അവരെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. നിങ്ങളെ പറയുന്ന സമയത്ത് ഷമീം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഓറ ബോയ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവോ?
1: അങ്ങനെ മനസ്സിലാവാനായിട്ട്
0: രണ്ടുപേരും ചേട്ടനും അനിയനും ആണല്ലേ. ഈ ഓറ തീമിലൊരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഐഡിയ ആരുടെ മനസ്സിലാദ്യം വന്നേ?
1: ഓറ വെച്ചിട്ട് കണ്ടന്റ് ചെയ്യാന്നുള്ളത് എങ്ങനെ, ഇതിനു മുമ്പും കുറെ പേര് ചെയ്തിട്ടുണ്ടല്ലോ ഓറയുടെ വീഡിയോസ് ഒക്കെ. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുറെ വീഡിയോസ്. അപ്പൊ കണ്ടപ്പോ നമുക്കൊരു കണ്ടന്റ് എന്തായാലും ചെയ്യണം. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ നോക്കി വന്നപ്പോ ഇത് വെച്ച് വരണം, നമ്മുടെ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു മൈൻഡ്. അപ്പൊ അങ്ങനെ ചെയ്ത് ഇത്രയും വർക്കാവോ എന്നുള്ളത് നമ്മൾ
0: ചിന്തിച്ചില്ല.
1: അതെ, ഇത്രയും വർക്കാവോ കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല. വെറുതെ നമ്മുടെ വീഡിയോസ് ചെയ്യണോ ചെയ്ത് നോക്കാം ഉള്ള രീതിയിൽ, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടി.
0: ഇതിന്റെ ഡയലോഗ് ഒക്കെ ആരാ എഴുതുന്നത്? നിങ്ങൾ തന്നെയാണോ?
1: ആ, ഞങ്ങൾ തന്നെ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ അങ്ങനെ തെറ്റിക്കണം.
0: അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സ്ഥലം
1: ഷോപ്പിന് അങ്ങ് ഇവിടെ വർക്ക് ചെയ്യണതാ. ഞങ്ങള് ഇവിടെ ഇവിടെ വർക്ക് ചെയ്യണേണ്. ഇവിടെ ഉള്ളവര് നമുക്ക് സപ്പോർട്ടാണ്. ഇപ്പൊ ഇവിടുന്ന് വീഡിയോ എടുക്കുക കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. അവര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എടുത്തോട്ടാ, ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പാഷൻ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയല്ലേ, അപ്പൊ കുഴപ്പമില്ല. നിങ്ങളോട് അത് അതെടുത്തു കസ്റ്റമർ നമുക്ക് ആപ്പ് എന്തായാലും കിട്ടൂല. കസ്റ്റമർ ഇല്ലാത്ത ടൈമുകൾ ഇങ്ങനെ കട്ടി എടുക്കും. എടുത്തു വെച്ചിട്ട് കസ്റ്റമർ വരുമ്പോ കസ്റ്റമർ ഡീൽ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കും. അങ്ങനെ ഫ്രീലായതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ കട്ടി കട്ടി എടുക്കാനുള്ള ആദ്യം ഇങ്ങനെ സ്ക്രിപ്റ്റ് പോലെ എഴുതി വെക്കും. അതായത് ഇങ്ങനെ ഞാനിങ്ങനെ പറയും, അപ്പൊ നീ ഇങ്ങനെ തിരിച്ചു പറയണം. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി കോമഡി ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലുള്ള വാക്കുകൾ കിട്ടണമെങ്കിൽ അപ്പൊ തന്നെ മാറ്റം വരുത്. ഇവിടെ ഇങ്ങനെ പറഞ്ഞാലോ, അപ്പൊ ഇവനൊരു സജഷൻ പറയും, ഇവിടെ ഇങ്ങനെ മാറ്റിയാല, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയുടെ ഇവിടെ ഇങ്ങനെ ആക്കിയാല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അപ്പൊ തന്നെ സ്പോട്ടിൽ മാറ്റം വരുത്തണതുകൊണ്ട്. അല്ലാതെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതേപോലെ
0: പറയണം. നിങ്ങൾ തന്നെ ചിരിച്ചു പോയ എന്തെങ്കിലും ഒരു ഒരു സെന്റൻസ് ഉണ്ടോ പറയുന്ന കൂട്ടത്തില്?
1: ചിരിച്ചുവെച്ചാൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പ്രതീക്ഷ ഇല്ലാതെ എടുത്തിട്ട വീഡിയോ. നമ്മെല്ലാം നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ പ്രതീക്ഷിച്ചാണ് എല്ലാ വീഡിയോ ചെയ്യണത്. പക്ഷെ ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അതായത് ഏതെങ്കിലും നമുക്കറിയാലോ, നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയുള്ള ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ദിവസം കൊളുത്തണം, എന്നാലാണ് നമുക്കൊരു സന്തോഷം. രീതിയിലാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. അതെ അതെ. പക്ഷെ ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിട്ടതാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ, ഇത് അടിക്കൂട്ടാ, ഇത് കൊള്ളാം, ഇത് എന്തായാലും കത്തൂട്ടാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ വർക്കായിട്ടില്ല.
0: പക്ഷെ ഇത്
1: അത് പ്രതീക്ഷിക്കാതെ അമ്മ പറഞ്ഞ പോലെ അടുത്ത് ചെയ്തതിനാ കൊള്ളാം അല്ലേ എന്നൊക്കെ പറഞ്ഞ കടയിക്കടോ, ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇട്ടത്. പക്ഷെ ആള് നമുക്കൊരിക്കലും അപ്പൊ ഒരു കാര്യം മനസ്സിലായത്, നമുക്ക് ശരിക്കും നമ്മുടേതല്ല നമ്മൾ നോക്കണ്ട, ആളുകൾക്ക് എന്താ
0: ഇഷ്ടം,
1: ആളുകളെ ഏതാ എടുക്ക, അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യേണ്ടത്.
0: ഈ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോ ഇത്രയും വലിയൊരു ഹ്യൂജ് റെസ്പോൺസ് കിട്ടിയപ്പോ പിന്നെ നമ്മള് സെക്കൻഡ് പാർട്ടിലേക്ക് പോയി.
1: അതെ അതെ. പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം അപ്പൊ ഒരെണ്ണത്തേനും പിന്നെ നമുക്ക് തോന്നി ഇതെന്തായാലും ആളുകള് നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ അതപ്പൊ മിക്കവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മിക്കവർക്ക് അതിനൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായപ്പോ അതിന്റെ ഒരു പാർട്ടി പോലെ ഒരെണ്ണം ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഫൈനൽ പാർട്ട് പോലെ എന്നുള്ള രീതി ചെയ്തതാ, വെറുതെ ഒരെണ്ണം ശ്രമം, ഒരു ശ്രമവും കൂടി എന്നുള്ള രീതി. അപ്പൊ അതിട്ട് അതിട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിക്കവരും പറയണ ഇതിന്റെ പാർട്ട് ത്രീ ചെയ്യും, ഇപ്പം പാർട്ട് ത്രീ ചെയ്യും, ഇതിന്റെ ബാക്കി ചെയ്യും, ഇതായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാനൊരു കമന്റ് ആണെങ്കിൽ വെറുതെ പിൻ ചെയ്തിട്ട് ഇതിന്റെ പാർട്ട് ത്രീ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് ഇട്ട് പിൻ ചെയ്ത് വെച്ച് നോക്കി. അപ്പൊ അതിന് നല്ല ലൈക്കും പിന്നെ ഉറപ്പായിട്ടും വേണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈസും പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് വന്നെ ചെയ്യണം, പാർട്ട് ത്രീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക്
0: എന്താ
1: അതിന്റെ ബാലൻസ് ആയിട്ട് അവര് കണ്ടന്റ് ഉണ്ടാക്കുന്നു ചെയ്യുന്നു. ത്രീ ഫോർ വരെ ചെയ്ത് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇതൊന്ന് അവസാനിപ്പിക്കുകയും ചെയ്യണമല്ലോ. നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടിപ്പോയി, ഇനി ഓറ ഓറ ഓറ എന്ന് പറഞ്ഞ ഇനി ആളുകൾക്കൊരു എന്താ പറയാ, അയ്യോ ഇവന്മാര് ചെയ്ത് തന്നെയുള്ളത് എന്നുള്ള രീതി വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഒരു അഞ്ചാമത്തേലും അങ്ങോട്ട് നിർത്തിയത്. അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾ പറയണം, അയ്യോ അവസാനിപ്പിക്കണ്ടായിരുന്നു, കുറച്ചും കൂടി നിങ്ങൾക്ക് ചെയ്യായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ അതിന്റെ ബാക്കിയായിട്ട് ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ പിന്നെ നമ്മൾ ചെയ്യലേ വേണ്ടായിരുന്നു.
0: സോഷ്യൽ മീഡിയയിൽ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്ന ഷമീമും നെയ്ഷാനുമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അവർ സിനിമയിലും ഒന്ന് തല കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: 107.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: മോനെ രംഗച്ചടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി ഓടി മക.
0: യു ആർ ലിസ്ണിംഗ് ടു
4: Radio Sonora 91.7.

0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് നമ്മളുടെ കൂടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് രണ്ട് പേരാണ്, ഷമീമും നേഷാനും. അവർ സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ ബദലഹിം കുടുംബ യൂണിറ്റ് എന്നുള്ള സിനിമയിൽ ഒരു അവസരം കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരം എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം.
1: ഞങ്ങള് ഈ വീഡിയോ ചെയ്യണതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ചിങ്ങനെ ആക്ടിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണേരുന്നു. നമുക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും അതില് ചില വീഡിയോസിനൊക്കെ അത്യാവശ്യം കുറച്ച് വ്യൂസ് കിട്ടി. അങ്ങനെയാണ് എന്നെ ഈ പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു ദേവൻ എന്ന് പറഞ്ഞ ചേട്ടൻ, ആളാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത. ആള് എനിക്ക് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയച്ചിട്ട് നമ്പർ അയക്കാൻ പറഞ്ഞപ്പോ നമ്പർ അയച്ചു കൊടുത്തു. വിളിച്ചിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഒരു പടം ഉണ്ട്, അപ്പൊ അതില് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ചാടിക്കറി പിന്നെ താല്പര്യം
0: ഇല്ലാതിരിക്കണം.
1: അതെ, നമ്മൾ പ്രതീക്ഷിക്കണ ചോദ്യം. ഇപ്പൊ അതിടെ തിരിച്ചോണ്ട് പറഞ്ഞ ആ എടാ ഇനി പറയണ ശ്രദ്ധിച്ച് കേട്ടോ, ഇത് നിരിമ്പോളി പടമാണ്, ഗിരീശേട്ടനാണ് ഡയറക്ടർ, അറിയാലോ പ്രേമ രൂപ അറിയാലോ, എല്ലാരും അറിയാലോ, ഇവർക്ക് ഇത്രയും വലിയ ആളുകളല്ലേ, അറിയാതിരിക്കും. പിന്നെ സിനിമയുടെ പുറകെ കിടക്കണം, നമുക്ക് സ്പെഷ്യലി എന്തായാലും
0: അറിയാം.
1: ചേട്ടൻ പറഞ്ഞ് നിരിമ്പോളി അമിതാഭ് ഞാൻ ഇങ്ങനെ ഇത് പ്രിയലാണോ അല്ലെങ്കിൽ എന്നെ പറ്റിക്കലാണോ അങ്ങനെ ചിന്തിച്ചു. കാരണം നമ്മ പെട്ടെന്ന് നമ്മളത്ര
0: ഇതായിട്ട്
1: ഇൻസ്റ്റാഗ്രാം പേജ്, അതെ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് കുറച്ച് വ്യൂസ് കിട്ടണം, പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഒറിജിനലാണ് അപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ അപ്പൊ തന്നെ എടുത്ത് ആളെടുത്ത് സംസാരിച്ച് ഓക്കെ സെറ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യമായെടുത്തത് ആളെ ഇൻസ്റ്റാഗ്രാം വഴി എടുത്ത്
0: ഒറിജിനലാണോന്നല്ലേ.
1: അതെ, അമ്മ ഒന്ന് ഒന്ന് ക്ലാരിറ്റി ചെയ്യണമല്ലോ. അവന് പെട്ടെന്ന് നമ്മ കാരണം നമ്മുടെ ഭാഗത്തിനാണ് നമ്മള് എക്സ്പെക്ട് ചെയ്യണല്ലോ, ഇത്രയും നമ്മള് ചെറിയ ഷോർട്ട് ഫിലിമിന്ന് വിളിക്കും, ചെറിയ ചെറിയ പടത്തിൽ നിന്ന് വിളിക്കും എന്നുള്ള രീതിയിലാണ് നമ്മ ഇരിക്കണം. അങ്ങനെയൊക്കെയുള്ള തുടങ്ങണത് നമ്മേണെങ്കിൽ വിംപൂളി ഗിരീശേട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോഴത്തേനും എന്റെ കിളി പോയാകാം. എന്നിട്ട് ഞാന് ഇൻസ്റ്റാഗ്രാം വഴി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ വിഷ്ണു ചേട്ടനാണെങ്കിൽ നമ്മുടെ അമിതാഭ് അയച്ചു, നെസ്ലിൻ ആ ഗിരീശേട്ടൻ എല്ലാരും ഫോളോ ചെയ്തേക്കണം.
0: പിന്നെ
1: പിന്നെ കയ്യും കാലൊക്കെ വിറക്കാൻ തുടങ്ങി. കാരണം നമ്മളെ ഡ്രീമാണ് അതിലേക്ക് ഇത്രയും വലിയ ടീമുകൾ നമ്മളൊന്ന് ഒരു സ്ഥാനം സ്ഥാനം തരാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യും കാലൊക്കെ കുറച്ച് കടയിൽ ഇവരോടൊക്കെ പറയുമ്പോ എനിക്ക് പറയാൻ പറ്റുള്ള വാക്കുകളൊന്നുമില്ല പുറത്തേട്ട്. അത്രയ്ക്ക് സന്തോഷോ സങ്കടോ എന്തൊക്കെ. ഒരു ദിവസം വരാൻ പറഞ്ഞ് അങ്കമാലി ആ ഭാഗത്തായിരുന്നു ഷൂട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞ. അങ്ങനെ ചെന്ന് ഗിരീശേട്ടനെ കണ്ട്, വിഷ്ണു ചേട്ടനെ നേരിട്ട് കണ്ട് സംസാരിച്ച് വീടവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞ ചെറിയൊരു സംഭവമാണ്. എനിക്ക് ഡയലോഗൊന്നും ഇല്ല, ഞാൻ പറഞ്ഞു ഡയലോഗിന്റെ ആവശ്യമേ ഇല്ല. ഈ ഇത്രയും വലിയൊരു പടത്തില് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോണ സീനാണെങ്കിൽ കൂടി നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പഴാണ് നമ്മള് സ്ക്രീനിൽ എടുത്ത് കാണിക്കുന്ന സീൻ വരെ
0: ഉണ്ടല്ലോ,
1: ഭയങ്കര ഹാപ്പി ആയിപ്പോയി.
0: അനിയൻ എന്ത് പറയുന്നത്, സന്തോഷാണോ അനിയൻ?
1: പിന്നെ അവന് ഹാപ്പിയാണ്.
0: അടുത്തുണ്ടോ ഈ കടയുടെ ഓണർ ആരാണ്? അയാൾക്കൊരു താങ്ക് യു പ്രത്യേകം പറയണം, കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു അവസരം പുള്ളി തന്നല്ലോ. നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചല്ലോ അല്ലെ. അയാളുടെ പേരെന്താണ്?
1: അയാളുടെ പേര് അബ്ദുൽ റഹ്മാൻ എന്നാണ്. നമ്മുടെ ഇവിടെ തന്നെ കടയുടെ അടുത്തേന്റെ വീട്. അത് ഇവിടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് നടത്തുന്നത് ഉദയകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പൊ അവർ രണ്ടുപേരും നമുക്ക് നല്ല സപ്പോർട്ടാണ് പറഞ്ഞിട്ട്. നിങ്ങളുടെ പാഷനാണ്, അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കേണ്ട, കസ്റ്റമർ ഇല്ലാത്ത ടൈമിൽ നിങ്ങൾ എടുത്തോ, സീനൊന്നും ഇല്ല, നിങ്ങളുടെ ഇഷ്ടമല്ലേ, നിങ്ങൾ രക്ഷപ്പെടാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ.
0: തീർച്ചയായിട്ടും
1: ഇങ്ങനെ വ്യൂസ് കിട്ടുമ്പോഴും, അതെ വ്യൂസ് കിട്ടുമ്പോഴും, ഇന്നലെ ഒരു പ്രൊമോഷൻ, ചെറിയൊരു പ്രൊമോഷൻ ആദ്യമായിട്ട് കിട്ടിയതാ, അതൊക്കെ പറഞ്ഞപ്പോഴും നമുക്ക് കടയെന്ന് സപ്പോർട്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം കടയിൽ നിന്ന് ലീവ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോഴും നമ്മുടെ തിങ്ങാട് പറയാണ് ഉദയചേട്ടൻ പറഞ്ഞ എടാ പ്രൊമോഷൻ അല്ലേ, കിട്ടിയതൊന്നും കളയണ്ട, രക്ഷപ്പെടാൻ നോക്കും, ഞാൻ പോയത് അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു
0: എന്താണ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ.
1: സന്തോഷത്തിലാണ്.
0: ഓക്കെ, ചേട്ടൻ എന്തായാലും വളരെ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് നിങ്ങളെ രണ്ടുപേരെയും ആ ഒരു വീഡിയോസിലൂടെ തകർപ്പനായിട്ട് ചെയ്ത് കാണിച്ചു. എന്താണ് അതിന്റെ ഒരു സന്തോഷം? ഫാമിലിയിലൊക്കെ എല്ലാരും എന്താ പറയുന്നേ? പുറത്തിറങ്ങുമ്പോ ആൾക്കാരെന്താ പറയുന്നേ? പുറത്ത് കാണുമ്പോ ആൾക്കാരെന്തെങ്കിലും പറയാറുണ്ടോ? കാണുന്ന ആൾക്കാർ ഇതാ ഓറ ബോയ്സ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ, നല്ല നല്ല വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും പറയുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക് യു. സന്തോഷം.
1: നിങ്ങളെ വിളിച്ച് ഇത് ഞങ്ങൾക്കാണ് ശരിക്കും ഉപകാരപ്പെടുന്നത്. കാരണം നമ്മളിങ്ങനെ നാലാൾ അറിഞ്ഞ് നിങ്ങളെ പോലുള്ളവര് നമ്മളെ എടുത്ത് കുറച്ചും കൂടി നമ്മളെ അപ്പൊ കുറച്ചും കൂടിയും ആളുകളെ നമ്മളറിയാത്തവര് കാണണയുള്ള.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അക്കൗണ്ടിന്റെ പേര് പറയും. ഇപ്പൊ നമ്മളെ ഇവിടെ ഖത്തറിൽ കേൾക്കുന്നവർക്ക് അക്കൗണ്ട് അറിയില്ലെങ്കിൽ അവർ സെർച്ച് ചെയ്തട്ടെ.
1: ഓക്കെ, നമ്മുടെ ഇപ്പൊ ID ActorSM എന്നാണ് കിടക്കണം.
0: ActorSM അല്ലേ? താങ്ക് യു സോ മച്ച്. ഇനിയും സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേ ഇരിക്കാം മാറ്റിനി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: Adi, ente birthday celebration enda chelo ende.
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: റേഡിയോ സുനോ 91.7 FM.

0: വചനങ്ങളിലൂടെ
1: ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthia showroom, Ipol Abu Hamur Safari Molulum. Ningalode Padia Sarna Bharanangal, Evident in the Wangi Danagilum, Orenashto Miladi, Exchange Yam. Malabar Gold and Diamonds, Safari Molul in the Matram.
3: മാറ്റിനി മാഷപ്പിലെ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളിങ്ങനെ ജില്ലകളുടെ പേരുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഫൈസ് പറഞ്ഞത് മലപ്പുറം ഹാജി മഹാനായ ജോജി എന്നുള്ള മൂവി പറഞ്ഞു. അത് തന്നെ ജംഷീർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിസാറും അതേ സിനിമയുടെ പേര് പറഞ്ഞു തന്നു. ധനേഷ് കുമാർ മെസ്സേജിൽ ഇങ്ങനെ അയച്ചു തന്നിട്ടുള്ളത് ഇടുക്കി ഗോൾഡ് അയച്ചു. കാസർഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് അയച്ചിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് കാദർബായി അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ഒരു നല്ല ലിസ്റ്റ് ധനേഷ് കുമാർ അയച്ചിട്ടുണ്ടായിരുന്നു. ആൽഫ്രഡിൻ്റെ മെസ്സേജ് ആളും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റാക്കി തന്നെ സിനിമകളുടെ പേര് തന്നിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡ്, കോട്ടയം കുഞ്ഞച്ചൻ, ആലപ്പുഴ ജിംഖാന, അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് അയച്ചിരിക്കുന്നത്.

പ്രണവും പ്രാർത്ഥനയുടെ മക്കളുടെ പേര് കൂടി വെച്ചിട്ടാണ് അയച്ചിട്ടുള്ളത്. ഇടുക്കി ഗോൾഡ് അതുപോലെ തന്നെ അടുത്തൊരാളൂടെ അയച്ചിട്ടുണ്ടല്ലോ. അതാ ഇങ്ങനെ ഇന്ന് എല്ലാവരും ലിസ്റ്റാണ് കേട്ടോ. ഞാൻ ഇനി വരാത്ത സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. തൃശൂർ പൂരം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു സിനിമയുണ്ട്, കായംകുളം കൊച്ചുണ്ണി. അത് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് വരുന്നുണ്ട്. കൂടെ തന്നെ ചില വെറൈറ്റി പേരുകൾ വരുന്നുണ്ട്. തൃശിവ പേരൂർ ക്ലിപ്തം എന്നുള്ള സിനിമയുണ്ടല്ലോ, അത് രാകേഷ് പറഞ്ഞിട്ടുണ്ട്. റിഷാലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജില്ലകളുടെ പേരിലുള്ള സിനിമകൾ ഇതൊക്കെ തന്നെ ആവാനാണ് സാധ്യത. ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടോ 5000917 എന്ന നമ്പറിലേക്ക്.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: This is Matinee Masha, only on
0: Radio Suno 91.7 FM.
1: Brought to you by
4: Safari. World-class shopping experience. Doha, Qatar.
1: And
5: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ipol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidam ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu mathram.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. സിനിമാ വിശേഷങ്ങളുമായിട്ട് മാറ്റിനി മാഷപ്പ് ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഒരു ചെറിയ ചോദ്യം കഴിഞ്ഞ മണിക്കൂറിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള മറുപടികൾ ഇതാ ഇങ്ങനെ വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ആക്ച്വലി ജില്ലകൾ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയെ കുറിച്ചായിരുന്നു. അത് ചോദിക്കാനുള്ള കാരണം ആസിഫ് അലിയുടെ ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കോട്ടയം എന്ന് പറയുന്ന ആ ജില്ലയുടെ പേര് വരുന്ന കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ വരാനായിട്ട് പോകുന്നുണ്ട്. ജിസ് ജോയിയും ആസിഫ് അലിയും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്, വീണ്ടും ഒന്നിക്കാൻ പോകുന്ന സിനിമയാണ് കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ജില്ല റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം മീൻസ് സിനിമകൾ ഏതൊക്കെയാണ്, ജില്ലകളുടെ പേരുകൾ വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാ എനിക്ക് വലിയ വലിയ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ചാറ്റ് GPT ആണോ ജെമിനി ആണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളുടെ പേരുകളിൽ വരുന്ന മലയാളം സിനിമകൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. സജീറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ട്രിവാൻഡ്രം റിലേറ്റഡ് ആയിട്ടുള്ള പേര് അയച്ചു തന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജ് അയച്ചിട്ടുണ്ട്. കൊല്ലം എന്നുള്ള പേരിൽ കൊല്ലംകാരി, അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഓക്കെ. പത്തനംതിട്ട BCOM, ഇതൊക്കെ സിനിമയാണോ? ഓക്കെ. ആലപ്പുഴ ജിംഖാന എല്ലാവരും പറഞ്ഞു, കോട്ടയം കുഞ്ഞച്ചനൊക്കെ നമ്മൾ പറഞ്ഞു, ഇടുക്കി ഗോൾഡ് പറഞ്ഞു. എറണാകുളം ജംഗ്ഷൻ, അങ്ങനെ ഒരു സിനിമയുണ്ടോ ഒന്നറിയില്ല കേട്ടോ. ഓക്കെ. തൃശ്ശൂർ പൂരം ഓൾറെഡി നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടൻ സ്പെഷ്യൽ, അങ്ങനെ ഒരു സിനിമയുണ്ട്. ഓക്കെ. അങ്ങനെ കുറച്ചധികം പേരുകളൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫിറോസ് ഖാൻ മെസ്സേജ് ഉണ്ടായിരുന്നു, ആസിഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ആസിഫും കുറച്ച് സിനിമ 2 സിനിമകളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22 ഫീമെയിൽ കോട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റിഷാലും കുറച്ച് മുമ്പ് വലിയൊരു ലിസ്റ്റ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. രാകേഷ് വലിയൊരു ലിസ്റ്റ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. റോബിൻ എബ്രഹാമിൻ്റെ മെസ്സേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദിവാൻജി മൂല, അത് സ്ഥലമായിട്ട് വരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഷൈൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഷൈനും വലിയ ഒരു ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഒരു 16 സിനിമകളുടെ ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. പിന്നെ ഒരു വിഷസ് കൂടി എത്തുന്നുണ്ട്. ഡോക്ടർ റബീബ മെസ്സേജ് ചെയ്യുന്നു, ഇന്ന് ഡോക്ടർ റബീബയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സാബു നിസാർ ആൻഡ് റബീബ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. രണ്ടുപേർക്കും നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ കൂടിയാണ് ഡോക്ടർ റബീബ സാബു നിസാർ. രണ്ടുപേർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ്. അമീൻ ഡാ ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സിനിമകൾ അല്ലാത്ത സിനിമകൾ ഉണ്ടെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഓൾറെഡി. പിന്നെ അതുപോലെ തന്നെ ദിബുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കണ്ണൂർ ഡീലക്സ് എന്നുള്ള സിനിമ ഇതുവരെ ആരും പറഞ്ഞില്ല. കാസർഗോഡ് കാതിർബായ് അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. വയനാടൻ തമ്പാർ, അങ്ങനെ ഒരു സിനിമയുണ്ടല്ലേ, അതും ദിബു ആണ് കണ്ടുപിടിച്ചത് കേട്ടോ. കൊള്ളാം ദിബു, അടിപൊളി. അതധികം ആരും പറയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാഞ്ഞ ഒരു പേരായിരുന്നു അത്. ഓക്കെ. അതെന്തായാലും ദിബു കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ജില്ലകളും സ്ഥലങ്ങളും ഒക്കെ കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് സിനിമാ പേരുകളൊക്കെ നമുക്ക് പറയാനായിട്ടും കണ്ടെത്താനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കോട്ടയം ബെൽറ്റ് എന്നുള്ള പുതിയ മൂവി വരാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കൗതുകമുള്ളൊരു കുഞ്ഞു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. പട്ടാളം സിനിമയിലെ പാട്ട് നിങ്ങൾക്കരികിലേക്ക്. സമയം 3 മണി കഴിഞ്ഞ് 23 മിനിറ്റാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ.

ജില്ലകളും സിനിമാവിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയമാണ് മാറ്റിനി മാഷപ്പിൽ. ഇനിയിപ്പോൾ നേരെ നമുക്കൊന്ന് കോളിവുഡിലേക്ക് പോകാട്ടോ. കോളിവുഡിൽ നമ്മളെ ഞെട്ടിക്കാനായിട്ടൊരു സിനിമ വരാനായിട്ട് പോകുന്നുണ്ട്. വേട്ടുവം എന്നാണ് ഈ സിനിമയുടെ പേര്. പാ രഞ്ജിത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ സിനിമകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നത്തെ ക്യാരക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ രീതികളും അല്ലെങ്കിൽ ഇതെവിടെയാണ് നടക്കുന്നത്, എങ്ങനെയുള്ള സ്റ്റോറിയാണ് എന്നൊക്കെ നമുക്ക് നമ്മളെ സിനിമയ്ക്ക് ശേഷമായിരിക്കും മനസ്സിലാക്കുക. പക്ഷേ ഈ വേട്ടുവം എന്ന് പറയുന്ന മൂവി വരുന്നതിന് മുൻപ് തന്നെ എന്താണ് വേട്ടുവം, എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ ചില സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. അതായത് വേട്ടുവത്തിൻ്റെ ലൈഫ് എന്താണ്, വേൾഡ് ഓഫ് വേട്ടുവം എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഒരു വീഡിയോ തന്നെ അവർ പുറത്തിറക്കിയിരിക്കുകയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, വളരെ വൈഡായിട്ടുള്ള രീതിയിലായിരിക്കും ആ ഒരു സിനിമ വരാനായിട്ട് പോകുന്നത്. വേട്ടുവം എന്നുള്ളത് ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഈ ഭാഷകളിലൊക്കെ വേൾഡ് ഓഫ് വേട്ടുവം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിന് ശബ്ദം കൊടുത്തിട്ടുള്ളത് ഓരോ ഇൻഡസ്ട്രിയിലെയും പ്രധാനപ്പെട്ട താരങ്ങളാണ് കേട്ടോ. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ സൗബിനാണ് വിയോ ചെയ്തിട്ടുള്ളത്, കന്നഡയ്ക്ക് കിച്ച സുദീപാണ്, തെലുങ്കിൽ റാണ ദിഗുപതിയാണ് വിയോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമായിരുന്നു കേട്ടോ. വേൾഡ് ഓഫ് വേട്ടുവം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ. പാ രഞ്ജിത്തിൻ്റെ അവരുടെ ആ ഒരു സിനിമയ്ക്ക് മുൻപായിട്ടുള്ള അവരുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ സിനിമ കാണുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ കിട്ടി സിനിമ കാണാനായിട്ട് പറ്റും.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. This is only on
1: Radio Suno 91.7 FM.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 6:11. അങ്ങനെ മറ്റൊരു ദിവസം നമ്മൾ ആദ്യം രാവിലെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈവനിങ് ടൈം നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമാ വിശേഷങ്ങൾ പറയാനായിരിക്കും. ഇപ്പം അടുത്ത് കണ്ടയിൽ വെച്ച് ഒരുപാട് നല്ല സിനിമകൾ എല്ലാ ഭാഷയിലും ഓഫ്കോഴ്സ് ഇറങ്ങുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനത്തെ സന്തോഷം നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ കിട്ടുമ്പോൾ നിങ്ങൾ കണ്ട ലേറ്റസ്റ്റ് ചിത്രങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കണ്ട. 5000917 അത് മാത്രമല്ല സജസ്റ്റ് ചെയ്യാനുള്ള മൂവീസൊക്കെ സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു ഇൻഫർമേഷനൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആഫ്റ്റർനൂൺ ടൈമിലെ എൻ്റെ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മെസ്സേജസും സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അറിയിക്കാനായിട്ട് മറന്നു പോണ്ട. ബിക്കോസ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunil.
2: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ ഷാറ ഷാഫി.
3: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
4: യു ആർ ലിസണിംഗ് ടു
3: Radio Sunil 91.7.
1: This is Matinee Masha, only on
0: Radio Sunil 91.7 FM.
1: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
1: And
6: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: Once again, welcome back to Matinee Mashup. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ധ്യയുമാണ് കൂടെയുള്ളത്. ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിരിക്കുന്ന കുറേ ചിത്രങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് ചിത്രങ്ങളും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തതൊക്കെ തന്നെ റിലീസ് ഡേറ്റുകൾ അനൗൺസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് കേട്ടോ ഈ ഒരു റിലീസ് ഡേറ്റ് ആദ്യം അനൗൺസ് ചെയ്യുന്നു, പിന്നെ മാറ്റിവെക്കുന്നു ആ ഡേറ്റ്. ഒട്ടുമിക്കവാറും എല്ലാവരും അവരുടെ മൂവീസിൻ്റെ ഒരു പർട്ടിക്കുലർലി നോക്കിക്കഴിഞ്ഞാൽ റിലീസ് എങ്ങനെയാണോ ആ ഡേറ്റ് കംപ്ലീറ്റ് ഫ്രീ ആണോ, മറ്റേ ചിത്രങ്ങളുടെ കൂടെ ഒന്നും മത്സരിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും ആ ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു ടൈം എന്നുള്ളത് ദൃശ്യം അവസാനത്തെ ആ ഒരു സീസൺ എത്താനായിരുന്നു. അതിൻ്റെ തേർഡ് എഡിഷൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ആദ്യത്തെ ഡേറ്റ് മാറ്റി, രണ്ടാമത്തെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു, മൂന്നാമത്തെ ഡേറ്റ് എത്തിയിട്ടാണ് പിന്നെ ഒരു കൺഫർമേഷനൊക്കെ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് റിലീസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ആ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നു. ആ ഡേറ്റ് നോക്കണ്ട, ഡേറ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് പ്രശ്നം വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്റ്റാർസ്, നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമകൾ ഒക്കെ ഇങ്ങനെ മാറിപ്പോകുമ്പോഴാണ്. ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളൊന്നും അല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചിലവാക്കുന്നത്, ഓൾമോസ്റ്റ് 5 years മുകളിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡേറ്റ് കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഡയറക്ടേഴ്സിനാണെങ്കിലും ഇപ്പോൾ തിയേറ്റേഴ്സിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ അതേ ട്രെൻഡിങ്ങിൽ എന്തായാലും പോയിക്കൊണ്ടിരുന്ന ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലെ വിശേഷം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഇത് ഒരു റിയാലിറ്റി ഷോ ഇതാ വീണ്ടും മറ്റൊരു സീസൺ ആരംഭിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ആ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനല്ല പോകുന്നത്, ലാലേട്ടനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ മനുഷ്യൻ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ചില പ്രോഗ്രാംസ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇത് ജീവിതം മാറ്റിമറിച്ച ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്, അത്രമാത്രം എന്താണ് ആ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ അയ്യോ എന്ത് മനുഷ്യനാണിത് എന്ന് ആലോചിച്ച് പോകുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് റീൽസ് കാര്യങ്ങൾ കണ്ടാലും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് തന്നെ തോന്നും. പീപ്പിൾ ആർ ലൈക്ക് ദിസ്, ഇങ്ങനെ വേണം ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട്. ആ പോസിറ്റീവായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ വൈറലാവുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സും മനോഹരമായ മറ്റൊരു ട്രാക്കിലേറ്റാണ് കിടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സോണോ 91.7 FM.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ,
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി,
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
9: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.
11: ദിസ് ഈസ് മദീനേ മാഷ, ഓൺലി ഓൺ
12: റേഡിയോ സുനോ 91.7 FM.
13: ബ്രോട്ട് ടു യു ബൈ സഫാരി, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds inde puthiya showroom ippol Abohamoor Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

കീർത്തി ചക്ര എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ ഈ കടന്നുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി കുറേയൊക്കെ മനസ്സിൽ സ്വപ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചില പാട്ടുകൾ വളരെ സ്പെഷ്യലായിട്ട് വരാറില്ലേ. ഈ ഒരു പാട്ടിൽ ഒരുപാട് മെമ്മറീസ്, എസ്പെഷ്യലി വെഡ്ഡിങ് മെമ്മറീസ് കടന്നോടുന്നുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒത്തിരി തന്നെ നമ്മൾ നോക്കിയാൽ കാണാം. ആ പാട്ടിലെ ഓർമ്മ എന്ന് പറയുന്നത് നമുക്ക് ചില വെഡ്ഡിങ്സ് ആയിരിക്കും. ഇന്നും പഴയ കുറേ പാട്ടുകൾ നമ്മൾ വീണ്ടും വീണ്ടും തന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ ആ കല്യാണ ഓർമ്മയുള്ള ഒത്തിരി ഒത്തിരി നല്ല മൊമെന്റ്സ് ഉള്ള പാട്ടുകൾ, ആ പാട്ടിൻ്റെ മെമ്മറീസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു വിജയ സ്റ്റോറി, ഒരു സക്സസ് സ്റ്റോറിയാണ് എനിക്കിനി പറയാനുള്ള. സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മൂവി പ്രൊമോഷൻസ് ഖത്തറിൽ നടക്കുമ്പോൾ ആ ഓരോ മൂവീസിൻ്റെയും ആർട്ടിസ്റ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് എല്ലാവരും വന്ന് അവരുടെ ആ ഒരു ഹാർഡ്ഷിപ്സും ആ സിനിമ സെറ്റിൽ നടന്ന ഏറ്റവും രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത് പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം ആ എടുത്ത എഫേർട്ടിന് അവർ ഒത്തിരി രാജ്യങ്ങളിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പ്രൊമോഷനൊക്കെ ചെയ്ത് ആ സിനിമ വിജയിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംഭവം നമ്മളധികം ടെസ്റ്റ് ചെയ്യാറുള്ള കാര്യമാണ്. അവർ അല്ലെങ്കിൽ അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഖത്തറിൽ ഒരു സിനിമ ടീം എത്തുന്നു ആൻഡ് മാത്യുവിനെയൊക്കെ നമുക്ക് ഒരു പോലീസുകാരനായിട്ട് കാണാൻ പറ്റിയ സിനിമ കൂടിയായിരുന്നു. ആൻഡ് പ്രഥമ ദൃശ്യ കുറ്റക്കാർ എന്ന സിനിമ, അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു. ഈ പേരൊക്കെ പഠിച്ചെടുക്കാൻ തന്നെ നല്ല താമസം ഉണ്ടായിരുന്നു. ആ ഒരു വിശേഷമൊക്കെ തന്നെ ഡയറക്ടർ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് പേരിട്ടത്, എന്താണ് ഈ പേര്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, പക്ഷേ ഡെയിലി യൂസ് ചെയ്യാറില്ലെന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പത്രാവശ്യം പറഞ്ഞാൽ തെറ്റിപ്പോവും. എങ്കിലും ഒരു തെറ്റും ഇല്ലാതെ തന്നെ ആ സിനിമയുടെ ഡയറക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി നമ്മുടെ അരികിലേക്ക് സിനിമ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്ന് തന്നെ അവരെല്ലാവരും പറഞ്ഞു, എല്ലാ ഇരിക്കുന്ന ആക്ടേഴ്സിൻ്റെ അടുത്തു നിന്ന് നമുക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് ഒരു പോസിറ്റീവ് വേ ആയിരുന്നു. അവരൊന്നും ചിന്തിക്കാതെയാണ് ആ റോൾ എടുത്തേക്കുന്നത്. വൈ ബിക്കോസ് അവർക്കറിയാം ദിസ് ഗോയിങ് ടു ബി എ ഗ്രാൻഡ് ഹിറ്റ് എന്നുള്ളത്. 25 crore ക്ലബിലേക്കാണ് സിനിമ കയറിയിരിക്കുന്നത്. 25 crore ക്ലബ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അതും ഒരാഴ്ച പിന്നിട്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ തമിഴ് റിലീസിന് വേണ്ടിയിട്ടാണ്. തമിഴ് ഡബ്ബിങ് കഴിഞ്ഞ ചിത്രം അടുത്ത ആഴ്ച അടുത്ത ഒരു 25th വേണ്ടിയിട്ട് ഈ മാസം തന്നെ റിലീസ് ചെയ്യാൻ, ഈ 4 ദിവസത്തേക്ക് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. തമിഴിൽ തന്നെ ആ ചിത്രം കാണണമെന്നുണ്ടെങ്കിൽ ഒരു തമിഴ് എസൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് സിനിമയ്ക്ക് ലെവലപ്പ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ ആ ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു ലെവലപ്പിനും ഈ ഒരു തമിഴിലേക്ക് മാറ്റിയതിൻ്റെ ഒരു റീസൺ കൂടി എന്നാണ് ചിത്രത്തിൻ്റെ പിന്നിലുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഐ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ടീം വൺസ് അഗൈൻ ആൻഡ് കൺഗ്രാചുലേഷൻസ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതിന്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening, listeners. Radio Suno 91.7 FM. 917 evenings in the time. Sandeepaanu koodeyullathu. അതെന്താ സന്ദീപേ, പോയില്ലേ? സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പോയില്ല എന്നുള്ളതല്ല, അഷ്ടമി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് പെട്ടുപോയി ഗൈസ്, ഇപ്പോൾ നമ്മുടെ കൂടെ അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഈവനിങ് ടൈം ദ ഡ്രൈവറിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒത്തിരി നല്ല പാട്ടുകൾക്ക്. ഇന്ന് ഇത്ര നേരം വരെ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഇനിയും അങ്ങോട്ട് പാട്ടുകൾ മാത്രമല്ല, ഒരുപാട് ഫണ്ണായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അഷ്ടമി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്ത് വയ്ക്കുക, ബിക്കോസ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടൊക്കെ ഇട്ട് അവരുടെ എനർജി ഒന്ന് ഹൈ ആക്കി വെക്കാനായിട്ട്. സോ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും. എവിടെയാണുള്ളത് കൃത്യമായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ഈവനിങ് ടൈം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ ഈവനിങ് കൊണ്ടുപോകാനും അടിപൊളിയായിട്ടുള്ള കുറേ ടിപ്പുകളും കുറേ അപ്ഡേറ്റ്സും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഷീ ഈസ് ഓൺ ദ വേ. ഇപ്പോൾ ദാ ഒരു അടിപൊളി പാട്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് ആവേശത്തോടുകൂടി തന്നെ ഈ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവേശത്തിലെ പാട്ട് തന്നെ വെച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രാക്കിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഗുഡ് ഈവനിങ് വിഷസ് പതിവ് പോലെ തന്നെ അയക്കാനായിട്ട് വിട്ടുപോകണ്ട. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 6:47. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽവോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് ഈസി. Terms and conditions apply.
3: Hello, ഞാൻ അനുസിതാര.
4: You are listening to Radio Suno
3: 91.7.

ലിറ്റിൽ ഹാർട്ട്സിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ലിറ്റിൽ ഹാർട്ട്സിനും എന്റെ വക ഒരു ഗുഡ് ഈവനിങ്. എന്നാ ഉണ്ട് വിശേഷം? കുറച്ച് മുൻപ് സന്ദീപിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എവിടെ പോയി എന്ന് വിചാരിച്ചോ? സംഭവം ഒന്നുമല്ല, പുറത്തൊരു വലിയ ലൈവ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇന്ന് ഞങ്ങളുടെ ഒലിവ് നേപ്പാളിന്റെ ആനിവേഴ്സറിയാണ്. അപ്പൊ ആ ഒരു സെലിബ്രേഷൻ പുറത്ത് നടക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റാതെ അവിടെ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹാ എന്റെ ഷോയിലെ ഫസ്റ്റ് ലിങ്ക് പറഞ്ഞു, ഞാൻ അപ്പോഴത്തേക്കും തിരിച്ചു കയറി വരാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു, അതെ കുഴപ്പമില്ല, പേടിക്കണ്ട, ഞാനിവിടെ സംസാരിച്ച് ഇവിടെ സെറ്റായി നിന്നോളാം, അഷ്ടമി പതിയെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്തായാലും തിരിച്ചിങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഈവനിങ് ആയിട്ട് ഫുൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടെക്നോളജിയൊക്കെ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ അന്തം വിട്ട് ഇരിക്കുകയെന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് ആകെ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു മൊമെൻ്റ് രാവിലെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം രാവിലെ തന്നെ ഒരു കോള് വരുന്നു. അപ്പം ഈ കോള് കാണുമ്പോൾ ഈ എഴുതി കാണിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ സ്പാം കോളാണോ എന്നൊരു ഡൗട്ട്. അപ്പം ഞാൻ ആദ്യത്തെ തവണ എടുത്തില്ല. പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അതേ ഇതിൽ നിന്നും കോള് വരുന്നു, എന്നാൽ പിന്നെ എടുത്തു കളയാം, എന്താണ് സംഭവം എന്ന് നോക്കാമല്ലോ, എന്തായാലും നമ്മളൊന്നും കയറി മറ്റേ ഒ ടി പി ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ എടുത്തു. എടുത്തപ്പോഴാണ് മനസ്സിലായത് അതൊരു AI കോളായിരുന്നു. അങ്നെ AI എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ AIക്ക് കറക്റ്റായിട്ട് നമ്മൾ മറുപടി കൊടുക്കണം. സാധാരണ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന അതേ ടോണിലാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അപ്പോയിൻമെൻ്റ് ഇത്ര മണിക്കാണ്, അപ്പോൾ താങ്കൾ വരൂലേന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് ഈ ഒരു കോൾ എന്ന് പറഞ്ഞാണ് ആ ഒരു കോൾ. ഞാൻ ശരിക്കും കുട്ടിമാവാ, ഞാൻ ഞെട്ടിമാവാ, ഏതോ റിസപ്ഷനിൽ ഇരിക്കുന്ന ആരോ വിളിക്കുന്ന പോലൊരു ഫീലായിരുന്നു. പക്ഷെ കറക്റ്റ് AI ആണെന്താനും. അപ്പോൾ കറക്റ്റ് അവർ ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുമാത്രം ഈ പറഞ്ഞ പോലെ പല പല ഇതിലും AI ഭയങ്കരമായിട്ട് റീപ്ലേസ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സംഭവം ഇങ്ങനെ മൈൻഡിൽ സ്ട്രൈക്കായത്. ബിക്കോസ് അത് നമ്മളുടെ അടുത്തേക്ക് അത്രയും അടുത്തേക്ക് വരുമ്പോഴല്ലേ നമുക്കത് ഒരു ഒരു റിയലൈസേഷൻ വരുള്ളൂ. അങ്ങനെ ഒരു റിയലൈസേഷൻ മൊമെൻ്റ് ആയിരുന്നു ഇന്ന് രാവിലെ എനിക്ക്. എന്തായാലും ഇതുപോലെ എനിക്ക് തോന്നുന്നു കുറേ പേര് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അവരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കുഴപ്പമില്ല, എനിക്കിതൊരു പുതിയ കാര്യം വേണ്ടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ ഇതൊരു പുതിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ AI ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ AI സെറ്റിങ്സിലേക്ക് മാറ്റിയേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ OTP കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതി. അല്ലാതെ AI കോളുകളൊക്കെ ഇപ്പോൾ ഭയങ്കര സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു സിസ്റ്റം ഉണ്ടല്ലോ അല്ലേ, എത്ര പേര് അത് ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ഫോണിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയക്കണേ. അതായത് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ, ഞാൻ രണ്ട് തവണ അത് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് അത് ഭയങ്കര ആക്റ്റീവാണ്. AI നമ്മളോട് സംസാരിക്കും, ലൈക്ക് എന്താണ് പേര്, എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം പറയണം. മറ്റേ സാധാരണ വിളിക്കുമ്പോൾ ഉള്ള ആ ട്യൂൺ കഴിഞ്ഞിട്ട് സംസാരിക്കുക ആ പരിപാടിയൊന്നുമല്ല, ഡയറക്റ്റ് നമ്മളുടെ അടുത്ത് AI സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചതിന് ശേഷം നേരെ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ നമ്മളുടെ റീസൺ കേട്ടതിന് ശേഷം ആ വിളിച്ചതാരാണോ അവർ ഫോൺ എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോൾ അറ്റൻഡ് ആവുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, വേഗം തന്നെ ഒന്ന് മെസ്സേജ് ഇടണേ. 5000917 അഫ്നാസിന്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അഫ്നാസ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഐ കം ബാക്ക് ടു യുവർ പോയിന്റ്. ഓക്കെ, ആൻഡ് ഇതിനിടയിൽ ഒരാളുടെ ഭയങ്കര നല്ലൊരു വിശ്വസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ചങ്ക് അഷ്റഫിക്കയുടെ ജന്മദിനമാണ്, ഒരു നല്ല ആശംസ കൊടുക്കണേന്ന്. അഷ്റഫിക്കയ്ക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഷിനാദിന്റെയും ജസീറിന്റെയും കൂടെ വില്ല 16 കൂട്ടുകാരുടെയും മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അടിപൊളി ശ്രീയുടെ മെസ്സേജ് ഉണ്ടല്ലോ, ടുഡേ ധന്യമായി. അതെന്നാ പറ്റി ധന്യമായി എന്ന് പറയാൻ? എന്താണ് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു ശ്രീ, പറയൂ. എന്തായാലും ബാക്കി മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകാം. പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷം.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: great update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പൊ എന്തായാലും സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ ഒരു ടൈമിൽ നമുക്ക് നേരെ ആ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്ക് പോവാം. 24 ക്യാരറ്റ് ഗോൾഡ് 523.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 482.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 457 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 395 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നേരെ തിരിച്ച് നമ്മളുടെ 917 ഈവനിങ്സിലേക്ക് വരുന്ന സമയത്ത്, കുറച്ച് മുൻപ് കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത്, അതായത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ എഐനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഓ ഇന്ന് ധന്യമായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും വിചാരിച്ചു എന്താണ് ഈ ഉദ്ദേശിച്ചതെന്ന്. എന്നിട്ട് പറയാണ് എഐയുടെ സർപ്രൈസ് കോളിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പം അതെന്തോ ഞാൻ എന്തോ വേറെ എന്തോ കഥ പറയാൻ വരുന്നതാണെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത്. ദ വേ ഓഫ് ഹ്യൂമറസ് പ്രസന്റേഷൻ, ഞാൻ പറഞ്ഞത് കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ, ഭയങ്കര ആദ്യമായിട്ടോ ഒരാൾ ഞാൻ പറഞ്ഞത് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് വരെ പറയുന്നത്. എൻ്റെ ജീവിതം ഇന്ന് ധന്യമായി സത്യത്തിൽ. ഓക്കെ, അതിനിടയിൽ വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സതീഷിൻ്റെ മെസ്സേജായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ പോലെ ആളീ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഒരു വിന്നറായിരുന്നു, ആൾക്ക് പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞ കോള് വന്നു. ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. എനിക്കും സന്തോഷം സതീഷേട്ടാ. അതിനോടൊപ്പം സോണിയുടെ മെസ്സേജ് ഞാൻ കണ്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എ റിപ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നപ്പോൾ പറയുകയാണ്, ഈ പറഞ്ഞ പോലെ ആർ ജി ന്യൂസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ അതൊന്നും ഇവിടെ പറയണ്ട, പൊക്കോ പൊക്കോ പൊക്കോ. അടുത്ത റിജീഷിൻ്റെ മെസ്സേജാണ്, ഹായ് അഷ്ടമി, ഗുഡ് ഈവനിങ്, ഒരു നല്ല പാട്ട് തരാമോ? 80s അടിപൊളി പാട്ട് വെച്ച് തരണം. 80s അടിച്ചുപൊളി പാട്ടോ? ഏത് പാട്ടാന്ന് പറ റിജീഷേ, അപ്പം ഞാൻ വെച്ചുതരാം. ഓക്കെ, ഞാനിരുന്ന് ഇനി 80s അടിപൊളി പാട്ടിങ്ങനെ ആലോചിച്ചെടുക്കണ്ടേ. താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം, അപ്പം ഞാൻ വെച്ചുതരാം. ഓക്കെ, ഇപ്പം എന്തായാലും നെക്സ്റ്റ് ഞാനൊരു പടയപ്പയിലെ അടിപൊളി പാട്ട്, ഒരു തമിഴ് പാട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേഗം മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും വെച്ചേരുന്നായിരിക്കും. ഓ, പടയപ്പ പാട്ട് നെക്സ്റ്റ് ആണ് കേട്ടോ, അതായത് ഒരു പ്രെയർ ബ്രേക്ക് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചേരാം. അതിനോടൊപ്പം 80s പാട്ട് ഞാൻ വെച്ചേരുന്നതായിരിക്കും. ഞങ്ങളുടെ ചങ്ക് അഷ്റഫക്ക്, എൻ്റെ പൊന്നെ ഈ അഷ്റഫക്ക് കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ ബർത്ത്ഡേ വിഷ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി ഷിനാദും ജസീറും കൂടെ 16 വില്ല കൂട്ടുകാരും കൂടെ ഇവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് 3rd തവണയാണ് പറയുന്നത്, ഇന്ന് അഷ്റഫ് ഖാടെ വക ചിലവ് എനിക്ക് മേടിച്ച് തന്നില്ലെങ്കിൽ അത് അതിനുള്ള ബാക്കി ഞാൻ തരാം കേട്ടോ മെസ്സേജിൽ. എന്തായാലും ഇവിടെ മെസ്സേജസിനിടയിലൊക്കെ തന്നെ ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം. ആ ഒരു ട്രാഫിക് അപ്ഡേറ്റും എനിക്കൊന്ന് മെസ്സേജ് അയച്ച് തരാം 5000917. ഒപ്പം അഫ്നാസ് കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഖത്തറിലെല്ലാവരും ഇപ്പം പൂച്ചേൻ്റെ പിറകെയാണ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാട്ടോ, മിക്ക റീലുകളിലും ഒക്കെ എല്ലാവരും പൂച്ചേനെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഒരു പൂച്ചയെ കണ്ടുപിടിക്കാൻ ഇത്രയും ആത്മാർത്ഥതയോടെ എല്ലാവരും ഇറങ്ങും എന്നുള്ള കാര്യത്തിന് ഓഹ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഈ പൂച്ച സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനലി പൂച്ചേനെ കിട്ടിയില്ലയോ എന്ന് നമുക്ക് എന്തായാലും വിത്തിൻ ഫ്യൂ ഡേയ്സ് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പോൾ തപ്പൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് എല്ലാവരും പൂച്ചേനെ കണ്ട ഓടുന്ന ആൾക്കാർ പോലും പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇത് അത് തന്നെയാണോ, റിക്സ് റിക്സ് റിക്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ റോഡിലൊക്കെ തന്നെ. അങ്ങനെ ആകെ മൊത്തത്തിൽ പൂച്ചയുടെ വിശേഷങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിൽ. എന്തായാലും ഇതിനൊക്കെ ഇടയിൽ നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. ആ ഒരു പൂച്ചേനെ കണ്ടെത്താനായിട്ട് കാണിക്കുന്ന ഒരു ഒരു എഫേർട്ട് ഉണ്ടല്ലോ എല്ലാവരും, അടിപൊളി. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ, ഒന്നറിയാൻ വേണ്ടിയിട്ടാ. ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചാൽ മതി, ഞാനിങ്ങനെ നോക്കിയിരുന്നു, ഇൻ്റെ സ്ഥലത്തൊക്കെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ.

0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
3: ഹായ്, നമസ്കാരം. ഞാൻ നമ്മുടെ സ്വന്തം

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you. 917 evening.
2: വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഒരാൾ ഇവിടെ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, 80s കാലഘട്ടത്തിൽ ഒരു അടിച്ചു പൊളി പാട്ട് വെച്ച് തരാമോ എന്ന്. ഉറപ്പായിട്ടും എന്തായാലും ആ ഒരു പാട്ട് ഇതാ ഓൺ ദ വേ, ഇതാ ഉടനെ തന്നെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ പാട്ട് ഞാൻ റിജീഷിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ നേരെ ഇനി ഒന്ന് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രാഫിക് അപ്ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ വിജീഷിന്റെ മെസ്സേജ് ഞാൻ കണ്ടു, പക്ഷെ വിജീഷെ ഈ ഒരു മണിക്കൂർ നമ്മൾ രണ്ട് പാട്ട് ഓൾറെഡി തമിഴ് പ്ലേ ചെയ്ത്, ഞാൻ അടുത്ത മണിക്കൂറിൽ വെച്ചുതരാം കേട്ടോ. ഓക്കെ, അതും ഒരു പാട്ട് ഡെഡിക്കേഷൻ തന്നെയാണ്, ഉറപ്പായിട്ടും ഞാനത് വെച്ചു തരുന്നതായിരിക്കും. ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയം ഏകദേശം ഇപ്പോൾ ദോഹയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അൽസദിലേക്ക് റമദ സിഗ്നലിൽ നിന്നും പോകുന്ന വഴി നല്ല ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദോഹ ഒയാസസിൻ്റെ മുന്നിൽ നിന്നും നമ്മുടെ മന്നായ റൗണ്ട് ബോട്ട് വഴി അങ്ങോട്ടേക്ക് പോയില്ലേ, അതായത് നമ്മുടെ ആ ഒരു അൽവിദ പാർക്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് പോയില്ലേ, ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ജയ്ത ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗത്താണ്, അവിടെയും ചെറിയ രീതിയിൽ ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കോർണിഷ് റോഡിൽ വലിയ ട്രാഫിക് ഇല്ല കേട്ടോ. പിന്നെ റയാൻ റോഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മന്നായി റൗണ്ട് ബോട്ടിൽ നിന്നും, അതായത് ഞാൻ ഇനി പറയുന്നത് ഏകദേശം ജയ്തയുടെ അടി കൂടെ തന്നെ നേരെ മന്നായി റൗണ്ട് ബോട്ടിൻ്റെ ആ ഒരു സിഗ്നൽ എത്തുന്ന സമയത്ത് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റയാനിലേക്ക് അല്ലെങ്കിൽ സ്പോർട്സ് റൗണ്ട് ബോട്ടിലേക്ക് പോയില്ലേ, ആ ഒരു ഭാഗത്തെ കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. അവിടെ കുറച്ച് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. സ്പോർട്സിന്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സ്പോർട്സ് റൗണ്ട് ബോട്ടെന്ന് എപ്പോഴും വരുവുള്ളൂ, അതിലതാണ് പ്രശ്നം. എന്തായാലും ആ ഒരു ഭാഗത്ത് നാല് സൈഡിൽ നിന്നും വരുന്ന ആ ഒരു ഭാഗം കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ ജവാൻ സ്ട്രീറ്റിലൂടെ അൽവാബിലേക്ക് പോകുന്ന വഴി നമ്മുടെ എക്സ്പ്രസ് ഹൈവേയുടെ ആ ഒരു കണക്റ്റിംഗ് പോയിന്റിലും നല്ല ട്രാഫിക് ഉണ്ട്. എക്സ്പ്രസ് ഹൈവേയിൽ ആ ഒരു പോയിന്റിൽ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. നമ്മുടെ സബാൽ അഹമ്മദ് കോറിഡോർ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ സൽവാർ റോഡ് കണക്ട് ചെയ്യുന്ന പോർഷനിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും ഫ്രീ ആണ്, വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഡീറിംഗ് റോഡിൽ മെയിനായിട്ട് നമ്മുടെ ദമോൾ സിഗ്നലിലാണ് കുറച്ച് ട്രാഫിക് കാണുന്നത്. പിന്നെ സബാ അഹമ്മദ് കോറിഡോർ കഴിഞ്ഞ് നമ്മളെവിടെ എത്തി, എയർപോർട്ട് സ്ട്രീറ്റ്, എയർപോർട്ട് സ്ട്രീറ്റിലും വലിയ രീതിയിൽ ഹെവി ട്രാഫിക്കോ കാര്യങ്ങളോ ഇല്ല. സീറിംഗ് റോഡ് പക്ഷേ ഈ പറഞ്ഞ പോലെ റമദ സിഗ്നലിൽ നിന്നും ഏകദേശം അങ്ങ് എയർപോർട്ട് റോഡ് എത്തുന്ന വഴി ഉള്ള ആ ഒരു വഴിയിൽ ടോട്ടലി നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് ട്രാഫിക് അപ്ഡേറ്റുകൾ.
0: ബ്ലോക്കിനെ പാട്ടിലാക്കും, റേഡിയോ സുനോ ട്രാഫിക് അപ്ഡേറ്റ്.
2: അപ്പൊ മീൻ എന്ന സിനിമയിൽ നിന്നും നമ്മുടെ ദാസേട്ടൻ പാടിയ 80s കാലഘട്ടത്തിലെ അടിച്ചുപൊളി പാട്ടുകളിൽ ഒരു പാട്ടായിട്ടുള്ള ഈ ഒരു സോങ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദാ റേഡിയോ സുനോ 91.7 FM എത്താനായിട്ട് പോകുന്നത്. റിജീഷിന്റെ വക ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യൂ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ കേട്ടോണ്ട് ഇരിക്കൂ, അടുത്ത മണിക്കൂറിൽ വന്ന് കുറച്ചധികം സന്തോഷമുള്ള വാർത്തകൾ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ ഖത്തറിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുന്നതിനായി ദോഹ ഇൻവെസ്റ്റ്മെന്റ് എന്ന പുതിയ നിക്ഷേപ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചു. ഖത്തർ ഇക്കണോമിക് ഫോറത്തിലായിരുന്നു പ്രഖ്യാപനം. ഏഷ്യൻ ഗെയിംസിനോട് അനുബന്ധിച്ച് ജപ്പാനിലെ നഗോയയിൽ ഖത്തർ ഹൌസ് തുറന്നു. ഖത്തറിന്റെ കായിക മുന്നേറ്റങ്ങളും സാംസ്കാരിക പൈതൃകവും അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതാണ് ഈ പ്രദർശനം. 2006 ദോഹയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് മുതലുള്ള ഖത്തറിന്റെ കായിക രംഗത്തെ നേട്ടങ്ങളും ചരിത്രവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന മൂന്നാമത് ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. നവംബർ 4 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്ന ബോട്ട് ഷോ ലോകമെമ്പാടുമുള്ള കടൽ വിനോദ വ്യവസായ മേഖലയിലെ വമ്പന്മാരെല്ലാം ദോഹയിൽ ഒന്നിക്കുന്നുവെന്ന സവിശേഷതയോടുകൂടിയാണ് ഒരുങ്ങുന്നത്.

വെൽക്കം ബാക്ക് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഈ ഒരു സമയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ഉറപ്പായിട്ടും. എന്തായാലും ഇവിടെ കുറച്ചധികം നല്ല നല്ല പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരികയാണ് കേട്ടോ. ഞാനിങ്ങനെ ഏത് പാട്ട് വെച്ച് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്ക് ടു ബാക്ക് ഇവിടെ റിക്വസ്റ്റ് വന്നുകൊണ്ടേ

അപ്പൊ എന്തായാലും തുള്ളാത മനവും തുള്ളും സിനിമയിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പാടിയ ഒരു പാട്ട് എന്തായാലും ഞാൻ വെച്ചു കൊടുക്കും എന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാണ്. അപ്പോഴേക്കും നമ്മുടെ തത്തയുടെ ഒരു മെസ്സേജ്, ഗുഡ് ഈവനിങ് അഷ്ടമി, എനിക്കും ഒരു പാട്ട് വെച്ച് തരുമോ? കസ്തൂരി, എന്റെ കസ്തൂരി.

എന്തായാലും ഈ പാട്ടൊക്കെ തന്നെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ആൻഡ് അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സന്തോഷ വാർത്തയും പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്ച്വലി ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ളവർ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത്. കാരണം ഏഷ്യൻ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു മലയാളി താരം കൂടിയായിട്ടുള്ള അതിഗംഭീരമായിട്ട് റൈഫിൾ 50 mm തോന്നുന്നു, യെസ്, ഈ സിൽവർ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ അടുത്തൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ആദ്യത്തെ മെഡൽ ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ 20th ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെൻസ് കുമെറ്റ് അണ്ടർ 60 kg കാറ്റഗറിയിലാണ്, അതും ജിംനാസിയത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ അബ്ദുൽ ഹമീദിനാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫസ്റ്റ് ഖത്തറിന് വേണ്ടിയിട്ടുള്ള മെഡല് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. ഖത്തറിൻ്റെ തന്നെ ഹാൻഡ്ബോൾ ടീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു 4th സക്സസീവ് ഗോൾഡ് ഹണ്ടിൻ്റെ ഭാഗമായിട്ടും കൂടി അവർ ആ ഒരു ഓപ്പണിംഗ് മാച്ചിൽ 40-17 ഹോങ്കോങ്ങിനെതിരെ എത്തിയിരിക്കുന്നതും കൂടിയുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഖത്തർ ടീമും അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം അലി തമിർ 100 mm ഫ്രീ സ്റ്റൈലിലും ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ളൊരു ഇംപ്രഷൻ ഖത്തറിൻ്റെ ടീമിൽ നിന്നും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഖത്തറി സ്വിമ്മറിനും ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഇന്ന് 40x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ നാഷണൽ ടീമിനെ പ്രതിനിധീകരിച്ച് തന്നെ ഇന്നത്തെ ദിവസം ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തത് ആ പാട്ടുകൾ ചോദിച്ച ആൾക്കാരൊക്കെ താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ആദ്യം ബൾട്ടിയിലെ പാട്ടിലേക്ക് പോവാം കേട്ടോ. എനിക്കും വേണൊരു പാട്ട് എന്ന് ജാസിമ്, എൻ്റെ പൊന്ന് ജാസിമേ ഞാൻ വെച്ചു തരാം കേട്ടോ, പക്ഷേ ഈ മൂന്ന് പാട്ടൊന്ന് തീരട്ടെ എന്നിട്ട് ഞാൻ വെച്ചു തരുന്നതായിരിക്കും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ ഷാറാ ഷാഫി.
1: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
2: You are listening to
1: 91.7 Radio

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 6:22. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ഈ ഒരു സമയത്ത് നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന ടൈമിൽ ഓരോ ആൾക്കാരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോരോ പാട്ടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും പാട്ട് വരും, പക്ഷെ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഓരോന്നും കഴിഞ്ഞ് കഴിഞ്ഞ് പോകണമല്ലോ. ഞാൻ ആ ഓർഡറൻസ് ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനിടയിൽ യുവിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ആൾ ചോദിച്ചിരിക്കുന്നത്.
4: ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ എത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം.
3: പാട്ടല്ലേ സൈന്യത്തിലെ ഈ ഒരു പാട്ട്, ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ടാവും. ഒപ്പം തന്നെ ജാസും ചോദിച്ചിട്ടുള്ളത്,

ഇനി കസ്തൂരിയും എല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ലിസ്റ്റിൽ ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് നിങ്ങളോടൊരു നല്ല അടിപൊളി ഒരു കാര്യം പറയാനുണ്ട്. എനിക്കുണ്ടല്ലോ ഈ ഒരു ഒരു പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജീനെ കുറിച്ചിട്ട് ഇങ്ങനെ വായിച്ച് കേട്ടപ്പോൾ ചിരിക്കണോ, ഇതെങ്ങനെയായി മാറും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു നിങ്ങളോടും കൂടി അതൊന്ന് പറയാതെ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ എന്താണ് അപ്ഡേറ്റ് എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഞാൻ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ഭാര്യയോട് പറയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സനീഷ് ഇല്ലേ, സനീഷ് ഇങ്ങനെ ചെയ്തു, സനീഷിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാ ചെയ്യണം എന്നുള്ളതും, പക്ഷെ സനീഷ് അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ സനീഷ് സനീഷ് സനീഷ് എന്നൊരു മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു തവണ പോലും നിങ്ങളൊന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ പേരെടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചോ. ഈ പേര് ഈ ഫോൺ, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ റെക്കഗ്നൈസ് ചെയ്യുന്നു സനീഷിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഫോൺ ഒരാളെ പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫോണിൽ ആരാണോ സനീഷായിട്ടുള്ളത്, ഓക്കെ, ഇപ്പം സനീഷ് ഏറ്റവും കൂടുതലും ഫ്രീക്വൻ്റ്ലി വിളിച്ചതിനകത്തൊക്കെ തന്നെ ഒരു സനീഷ് ഉണ്ടാവുമല്ലോ, ആ സനീഷിനൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നു, ഹായ് സനീഷ്, സനീഷിനെ കുറിച്ചിട്ടിപ്പോൾ ഇന്ന ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്ന്. എങ്ങനിരിക്കും? എനിക്കിതാ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഓ ഗോഡ്, എന്താവും, നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റാത്ത രീതിയിലേക്കല്ലേ പോണേ. ഇത് ലിറ്ററലി ഞാൻ പറയാണ്, ദിസ് ഇസ് ഗോണ ഹാപ്പൻ. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ലിറ്ററലി തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു സ്റ്റെപ്പ് എന്താണ് തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് ഐ വിൽ ടെൽ യു. ബട്ട് എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് തന്നെ വെക്ക്, ഓക്കെ, നിങ്ങളുടെ ഫോൺ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയണത് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ടിന് അയക്കുകയാണ് അല്ലെങ്കിൽ ആരാണോ കോണ്ടാക്റ്റിലുള്ളവർക്ക് അയക്കുകയാണ്, ദാറ്റ് അവരുടെ പേര് നിങ്ങൾ യൂസ് ചെയ്തു എന്ന് പറയുകയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആരുടെ പേര് പറയുന്നതായിരിക്കും ഫോൺ ഏറ്റവും കൂടുതൽ കേൾക്കുക, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ പോവാ, ജസ്റ്റ് ലെറ്റ് മീ നോ, എനിക്കറിയണം എന്നുണ്ട്. ലിറ്ററലി വാണ്ടിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഒരു ഒരു ഒരു ടെക്നോളജിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നൊന്ന് പറയണം കേട്ടോ. ഞാൻ എൻ്റെ മൈൻഡ് ഔട്ടായിട്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി വേറൊരാളെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ല, ഒരാളെ മാറി നിന്നൊന്ന് ഒരു എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അപ്പം പിടിക്കും, ഫോൺ പിടിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, കയ്യിൽ നിന്ന് ഫോണ് തറയെ വയ്ക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ട് ആ ദിവസം പോയി, ആ ദിവസം തന്നെ എല്ലാ ദിവസവും പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് പറയും, നിങ്ങൾ ആരുടെ പേരായിരിക്കും പറയുന്നത് എന്നുള്ളത് കേട്ടോ. എന്തായാലും ഈ പാട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട്, ഒപ്പം തന്നെ നിങ്ങളുടെ പേരുകൾ എനിക്കും വരട്ടെ. 5000997 എങ്ങനെ നിങ്ങളുടെ ബോസ് പിടിക്കും എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ബോസ് ആണെന്നുള്ളത് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ പേരൊന്നും പറയില്ല, അതുകൊണ്ട് ആരും പേടിക്കേണ്ട, എനിക്ക് മെസ്സേജ് അയച്ചോട്ടോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവോതൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് easier. Terms and conditions apply.
3: 917 evenings.

0: rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്കാണ് ഒന്ന് കടക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് 523.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 482.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 457 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 395 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോണിൽ വരുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ രണ്ടുപേര് ഫൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, എവിടെയൊരു ഈ പറഞ്ഞ പോലെ മാറി നിന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിർത്തി നിങ്ങളുടെ പേര് അതിനിടയിൽ വന്നു എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത് നമ്മളുടെ പേരവിടെ വന്ന കാര്യം അറിയോ? ഇല്ല. അതേപോലെ തന്നെ വേറെ ആരുടെങ്കിലും പോയി നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ചോ, അപ്പോഴും നമ്മളുടെ പേര് യൂസ് ചെയ്ത് നമുക്കറിയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ അങ്ങനെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തായാലും അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അപ്ഡേറ്റ് വന്നാൽ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് ഏത് പേരായിരിക്കും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലരുടെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും വായിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വായിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറച്ച് ആരായിരുന്നു മെസ്സേജ് അയച്ചത്. റഫീഖ് പന്തലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അഷ്ടമി പെട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ശരി കേട്ടോ, നല്ലപോലെ പെട്ടു. ഒന്ന് ആലോചിച്ചു, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഓണയർ ഇരുന്ന് നിസേനെ ഒന്ന് കുറ്റം പറയാതെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? നിസയ്ക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ തീർന്നില്ലേ? അതാണോ പ്രശ്നം? ആകെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു അപ്ഡേറ്റ് ആകെയുള്ളൊരു ആശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതിനി ഭാവിയിലുള്ള അപ്ഡേറ്റിൽ ചിലപ്പോൾ പെട്ടെന്ന് സഡനായിട്ടൊക്കെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പോയെന്നൊക്കെ ഇരിക്കും. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ കുറച്ച് കഴിഞ്ഞ് കടക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയുന്നതായിരിക്കും അടുത്ത പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്.

0: Radio Suno 91.7 FM Qatar's favorite radio station. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
4: യു ആർ ലിസണിംഗ് ടു
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Presented by Joya Lucas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
5: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിലൊരു സിനിമയുണ്ട് കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ധാരണ്ടിക്ക് ധാരേണ്ടി എന്ന് പറയുന്ന സിനിമയാണ്, പവൻ കല്യാണിൻ്റെ സിനിമയാണ്. അതിൽ ഒരു ക്യാരക്ടറുണ്ട്, ഓക്കെ, അത് പ്രദീപ് എന്ന് പറയുന്ന ഒരു ആങ്കറുണ്ട് തെലുങ്കിൽ. സോ പ്രദീപാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ മുൻപ് ഞാൻ കണ്ട സിനിമയാണ്, അതായത് സമാന്തയുടെ തുടക്കകാലങ്ങളിലുള്ള സിനിമകളിലൊന്നാണ്. അപ്പോൾ ആ സിനിമയിൽ ഈ ഒരു ബ്രദറ് എപ്പം നോക്കിയാലും ഒരു ഹെഡ്സെറ്റും ചെവിയിൽ വെച്ചിട്ട് ഫോണിലിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഓക്കെ, എല്ലാപ്പോഴും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും നീ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവിടെ നടക്കുന്ന ഒന്നും നിനക്ക് അറിയുകയും വേണ്ട, കീക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം ടുവേർഡ്സ് ദ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ആക്ച്വലി ആ ഹെഡ്ഫോൺ കണക്റ്റഡ് അല്ല ഫോണിൽ. ആള് ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒറ്റരാള് ഈ ഒരു വ്യക്തി മാത്രമാണെന്നുള്ളൊരു കാര്യം. അതുപോലെയാണ് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഫോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട്, അതായത് ആരും അറിയാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫോണ്. അത് നമുക്ക് തന്നെ അറിയാം, അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരു കോൺവെർസേഷൻ, ഇപ്പം ഞാൻ ചില ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെ പോയാലും എൻ്റെ ഫോണിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ചിലപ്പോൾ, ഇപ്പോൾ മോനോ അല്ലെങ്കിൽ മോളോ അല്ലെങ്കിൽ ഭാര്യയോ എന്തെങ്കിലും പറയുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ കൊളീഗിനോട് സംസാരിക്കുന്ന ഒരു കാര്യമോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൽ തന്നെ വരുമ്പോൾ നിങ്ങൾ എന്നെ ഞെട്ടാറില്ലേ. എന്തായാലും ഇതിലൊക്കെ ഉപരി ഇപ്പോൾ ഈ വരാനായിട്ട് പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താണതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളുടെ പേര് ആരെങ്കിലും യൂസ് ചെയ്തു അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അപ്പം നിങ്ങൾ ചിലപ്പോൾ അത് കേട്ട് കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞു പോലും കാണില്ല, നിങ്ങളെക്കുറിച്ച് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പറയുന്ന പോലും അറിയുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നു ദാറ്റ് നിങ്ങളുടെ പേര് ഇന്ന ആൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം, ഓക്കെ, ഒരു ഒരു കൈൻഡ് ഓഫ് നോട്ടിഫിക്കേഷൻ. ഇത് നെയിം റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചറാണ്. ഇത് എല്ലാ iOS 26 ആൻഡ് ലേറ്റർ വേർഷൻസിലായിരിക്കും ഉണ്ടാവുക, ഓക്കെ, അതിലൊരു സമാധാനം ഇല്ലേ. അപ്പോൾ എന്തായാലും iOS 26 ആൻഡ് ലേറ്റർ വേർഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള പേര് പറയുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോണിലിപ്പം എൻ്റെ ഐഫോൺ അല്ലെങ്കിൽ iOS 26 ആൻഡ് ലേറ്റർ വേർഷൻസ് ആണ് എൻ്റെ ഐഫോൺ എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നിസ എന്നുള്ള പേര് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസേഷൻ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും, നിസ എന്ന് ആഡ് ചെയ്യാൻ പറ്റും. അഥവാ ഞാൻ നിസേനെ വിളിക്കുകയാണ്, ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഓഫീസിലെ മീറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് നിസ എവിടെ, നിസേനെ വിളിക്കുക, നിസേനെ വിളിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ ചിലപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നിസയ്ക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും, നിസ അഷ്ടമി വിളിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അയക്കും. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം, ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ എന്നെ തിരിച്ച് വിളിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഏതാണോ ഫോണിലുള്ള പേര് അതനുസരിച്ചിട്ടേ പോവുള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് ഐഫോണിൽ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സെറ്റിങ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സൗണ്ട് ആൻഡ് നെയിം റെക്കഗ്നേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലെ നെയിം റെക്കഗ്നേഷൻ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ കുറേ നെയിംസ് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. എങ്ങാനും നിങ്ങളുടെ ഫോൺ എടുത്ത് വേറെ ആരെങ്കിലും ആഡ് ചെയ്ത് വെച്ചാൽ തീർന്നിട്ടോ. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് ടേക്ക് കെയർ ചെയ്യുക. അപ്പം അങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മളുടെ നെയിം സെറ്റ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻസ് അയക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ റെഡിയാക്കുക. ഒരു വൺ സൈഡ് ലവ്സിന് ഇതൊരു ആശ്വാസമായിരിക്കുന്നു. ഓഹോ, അതിനിടയിലൂടെ ഇതാരെയാ ഇച്ചിരിക്കുന്നത്? എന്തായാലും കൊള്ളാം, നല്ല മെസ്സേജ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിവേ, ഈ പറഞ്ഞ പോലെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നാൽ ഭാവിയിൽ ഈ അപ്ഡേറ്റിന് തന്നെ വേറെ അപ്ഡേറ്റുകൾ വന്നാൽ, അതായത് ഈ അപ്ഡേറ്റ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണിയാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. സലാം നമസ്തേയിൽ നിന്നുള്ള സൂപ്പർ സോങ് കേട്ടിരുന്നോളൂ, തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Tamil Fresh song of the hour.
4: Fresh, fresh, fresh.

0: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന മൂന്നാമത് ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. നവംബർ 4 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്ന ബോട്ട് ഷോ ലോകമെമ്പാടുമുള്ള കടൽ വിനോദ വ്യവസായ മേഖലയിലെ വമ്പന്മാരെല്ലാം ദോഹയിൽ ഒന്നിക്കുന്നുവെന്ന സവിശേഷതയോടുകൂടിയാണ് ഒരുങ്ങുന്നത്. ഓൺലൈൻ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ടിക്കറ്റുകൾ വിവിധ നിരക്കുകളിൽ ലഭ്യമാണ്. സിംഗിൾ ഡേ ജനറൽ അഡ്മിഷൻ ടിക്കറ്റിന് ഒരാൾക്ക് 50 ഖത്തറി റിയാലാണ് നിരക്ക്. 4 ദിവസവും പ്രവേശനം ലഭിക്കുന്ന ജനറൽ അഡ്മിഷൻ ടിക്കറ്റും ലഭ്യമാണ്. ഖത്തറിൽ ശരത്കാലത്തിന്റെ വരവറിയിച്ച് അൽ സുബ്ര നക്ഷത്രം ഉദിച്ചു. ഈ കാലയളവിൽ പകൽ സമയങ്ങളിൽ ചൂട് തുടരുമെങ്കിലും രാത്രിയിൽ തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. വൈവിധ്യമാർന്ന സാംസ്കാരിക കായിക വിനോദ പരിപാടികളുമായി 2026-27 സീസണിലെ പരിപാടികളുടെ ഇവന്റ് കലണ്ടർ പുറത്തിറക്കി ഖത്തർ ടൂറിസം വിഭാഗമായ വിസിറ്റ് ഖത്തർ. വിവിധ വിഭാഗങ്ങളിലായി 560-ലേറെ പരിപാടികൾ അരങ്ങേറും. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യൻ ടീമിന്റെ ഗോൾ മഴയും തകർപ്പൻ കുതിപ്പും തുടരുന്നു. പൂൾ ബിയിൽ നടന്ന 2 മത്സരത്തിൽ എതിരില്ലാത്ത ആധിപത്യം പുലർത്തിയ ഇന്ത്യ ഇന്തോനേഷ്യയെ 1-17 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: This is Qatar's favorite radio station, Radio Sano 91.7 FM. സമയം എന്ന് പറയുന്നത് 7 മണി കഴിഞ്ഞ് 3:54 ആയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദ പ്രെയർ ടൈം. സോ കീപ് ലിസ്ണിംഗ്, വി ആർ ദേർ വിത്ത് യു ഗൈസ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: വചനങ്ങളിലൂടെ ഫർള നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: All hits, all day.
0: This is
4: Radio Suno 91.7 FM. Qatar's favorite radio station.
5: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോനാട്ട് അൽവോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ easier. Terms and conditions apply.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
7: ഇൻ അസോസിയേഷൻ വിത്ത്

വെൽക്കം ബാക്ക്. ഇവിടെ കുറച്ച് പേരൊക്കെ മുൻപ് ഞാൻ പറഞ്ഞ ആ ഒരു എന്താ പറയുക, ഒരു ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ പേരുകൾ കേൾക്കുന്നതിൻ്റെ ഒരു അപ്ഡേറ്റ്. അത് കേട്ടിട്ട് ഭയങ്കര മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ട് അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാത്തിൻ്റെതായി പറഞ്ഞതിലെ ഒന്നുകിൽ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് അത് പറയേണ്ടാന്ന് പറഞ്ഞിട്ടാണ് രസകരമായിട്ടുള്ള മെസ്സേജ് വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും അടിയുണ്ടാക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് കുഷും കുന്നായ്മൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. എനിവേ, ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് നമുക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് ഒരു ഒരു ഒരു വിഷ് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിഷ് നാളത്തേക്കാണ്, അതായത് 22nd September നാളെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. വൈഫിൻ്റെ പേര് റുബീന സഫീർ. അപ്പൊ സഫീറാണല്ലേ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതിലൊക്കെ ഉപരി സെയിം ഡേ തന്നെ മകൾ ഹയ ആളുടെ ബർത്ത്ഡേ കൂടിയാണ്. ഹയം ഈ പറഞ്ഞ പോലെ 2017 ഇതേ ദിവസമാണ് ജനിച്ചത്. അടിപൊളി, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണല്ലേ ആള് വന്നത്. സൂപ്പർ. അപ്പൊ എന്തായാലും ഹയ തഹാനിയ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. എന്തായാലും ഹയക്കുട്ടിക്ക് ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്.

അതുപോലെ തന്നെ ഹൈഡ് ഉപ്പാക്കും ഉമ്മാക്കും. അപ്പൊ രണ്ട് വിഷസും പറഞ്ഞുകൊണ്ട് നീറെ ഈ ചില നല്ല ബ്യൂട്ടിഫുൾ മെസ്സേജസ് ഇടയ്ക്ക് വരുന്ന കാണുമ്പോഴത്തേക്കും അതൊരിക്കലും ഒഴിവാക്കാൻ തോന്നാറില്ല. അതുപോലൊരു മെസ്സേജ് ആയിരുന്നു ഇന്ന് കുറച്ച് മുൻപേ എനിക്ക് വന്നത്. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിൽ കൂടുതലായി തോന്നി ഈ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ട്. ഒരു കാര്യം കൂടി പറയണേ, അതായത് 4 പേരായി ചെന്നിരിക്കുകയാണ് ഇപ്പം കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ പേരെന്തായിരുന്നു ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. വിജീഷേ, വിജീഷ് ഇപ്പൊ ഇത് റേഡിയോസിനൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വിജീഷിനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിനാഥും കാശിനാഥും ബദ്രിനാഥും അമർനാഥും 4 ഇവരൊക്കെ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല പാട്ടൊക്കെ കേട്ട് അച്ഛൻ വേഗം വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അച്ഛൻ രാവിലെ മുതലേ ഈ പറഞ്ഞ പോലെ പണിയിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്ത് കാത്തിരിക്കുമ്പോൾ അച്ഛനെ വേണ്ടിയിട്ട് ഒരു പാട്ട് കൂടി വെച്ച് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്.

ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് വിജീഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ധന്യയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ധന്യയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു നാല് മക്കൾക്കും വേണ്ടിയിട്ട് വേഗം വീട്ടിലേക്ക് എത്തിക്കോളൂ കേട്ടോ. അങ്ങനെയും പറഞ്ഞ് സ്പീഡ് കൂട്ടണ്ട, പതിയെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ പാട്ട് കേട്ട് പോയാൽ മതി, പാട്ട് നാല് മിനിറ്റ് ഉള്ള പാട്ടാണ്, അതൊക്കെ കേട്ട് സമാധാനത്തിൽ പോയിക്കോളൂ. അപ്പോൾ എന്തായാലും നല്ല പോയിട്ട് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യൂ, മക്കളൊക്കെ വെയിറ്റിങ്ങിലാണ് കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino. Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: മന്തി മക്ബി മക്ഫൂൻ മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാ.
0: 91.7 evenings.

0: ഇന്നലെ നമ്മളുടെ റൈഫിൾ, അതായത് ഏഷ്യൻ ഗെയിംസിൽ തന്നെ റൈഫിൾ ടീം നോക്കിക്കഴിഞ്ഞാൽ ഗേൾസ് ടീം അതിഗംഭീരമായിട്ട് ആ ഒരു വെള്ളി നേടി നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അടുത്ത ടീം ഇറങ്ങാനായിട്ടായിരുന്നു. ഉറപ്പായിട്ടും ഇന്നിതാ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇതാ നാലാമത്തെ വെള്ളിയും കൂടി ലഭിച്ചിരിക്കുകയാണ്. ഷൂട്ടിങ്ങിൽ തന്നെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിന്റെ ആ ഒരു ഇനത്തിലാണ് ഇന്ത്യക്ക് വെള്ളി നേടാനായിട്ട് സാധിച്ചത്. ഹിമാൻഷു, പാർത്ഥ്, അതുപോലെ രുദ്രാൻഷ് ഇങ്ങനെയുള്ള ഒരു ഒരു സംഘം തന്നെയാണ് ചൈനയ്ക്ക് പിന്നിൽ രണ്ടാമത് ഫിനിഷ് ചെയ്ത് അങ്ങനെ വെള്ളി നേടിയിരിക്കുന്നത്. എനിവേ, ഈ പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു വെള്ളിയാണെങ്കിലും ഈവൻ ബ്രോൺസ് ആണെങ്കിലും എന്താണെങ്കിലും വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ദ പ്രൈഡ് ഇസ് ബീങ് മേ ലൈക്ക് ദ ഇന്ത്യൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ രീതിയിലും എല്ലാ ഇനങ്ങളിലും ഭയങ്കരമായിട്ട് ഒരു വലിയ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു ഒരു ഒരു മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ ഇനി ഞാൻ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലത്തെ മാച്ചിന് വേണ്ടിയിട്ടാണ്. കാരണം ഏഷ്യൻ ഗെയിംസിൽ നാളെ വുമൻസ് ടീം, ഇന്ത്യൻ ടീം അങ്ങനെ ശ്രീലങ്കയ്ക്കെതിരെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു മാച്ച് ഞാൻ സത്യത്തിൽ വൈകുന്നേരം ആവണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു മാച്ച് ലൈവായിട്ട് കാണാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഭാഗ്യമില്ല. രാവിലെ സമയത്താണ് അവർ വച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഏകദേശം കത്തേർഡ് ടൈം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 7 to 8 ഇടയിലാണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്. 8 മണിന്നായിരുന്നു ഞാൻ ഇന്നലെ കണ്ടിരുന്നത്. പക്ഷേ 7, 7.5 ആ ഒരു ഒരു റേഞ്ചിലാണ്. കാരണം ഫൈനലല്ലേ, അപ്പോൾ എന്തായാലും ക്രിക്കറ്റ് ഫൈനലായതുകൊണ്ട് ഇനി അതിന് മുന്നോടിയായിട്ട് കുറച്ച് പരിപാടികളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത് മോർണിംഗിലായിരിക്കും. സോ വി ആർ ഈഗലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ മെൻസ് ടീമിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ വി ആർ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ഈച്ച് ആൻഡ് എവറി ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു സിൽവർ, അതായത് നാലാമത്തെ സിൽവർ നേടിയതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെയാണുള്ളത്. അതിനോടൊപ്പം ഇനിയും ഓരോരോ മെഡലുകൾ നമുക്ക് ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഓരോ വെള്ളിയാണെങ്കിലും ബ്രോൺസ് ആണെങ്കിലും കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നല്ല രീതിയിൽ പ്രകടനം എല്ലാവർക്കും കാഴ്ചവെക്കാനായിട്ട് പറ്റട്ടെ. ഈവൻ കരാട്ടയിലാണെങ്കിലും എല്ലാ രീതിയിലും ഇന്ത്യ നല്ല ഒരു പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് വഴിയേ അറിയാം. നേരെ ഇനിയൊരു ചെന്നൈ ബീച്ചിലേക്ക് പോകേണ്ട സമയമാണ്.
1: Chennai Beats.
2: Tamil, head of the R. In the art of Podumakulanda.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Presented by Joya Lucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: 917 Evenings.

0: ഈ പാട്ട് നമ്മുടെ ഖത്തറിലുള്ള നമ്മളുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിദ്ധാർത്ഥ് ശങ്കർ എന്ന സിദ്ധാണ് പാടിയതെന്ന് എത്ര പേർക്കറിയാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ശബ്ദം അദ്ദേഹത്തിൻ്റെ ആണ് കേട്ടോ. അപ്പം നമ്മളുടെ സിദ്ധാർത്ഥ് ഈ ഒരു പാട്ട് ദുരന്തർ വണ്ണിലെ പാട്ട് അതിൻ്റെ മലയാളം വേർഷനാണ് പാടിയിരിക്കുന്നത്. സോ സിദ്ധാർത്ഥ് ഇപ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ സിദ്ധാർത്ഥിനെ അറിയാവുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കാണും എന്തായാലും ഈ ഒരു പാട്ട്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടുകൊണ്ട് തിരിച്ച് വരുന്ന സമയം ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM-ൽ ഒരു പാട്ട് ചോദ്യം തന്നെ ആകാം ഇന്നത്തെ നമ്മുടെ ഗെയിം ബോക്സിൽ എന്ന് വിചാരിക്കുന്നു.
1: 917 evenings game box.
0: അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം ബോക്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ഒരു വാക്കാണ്. ഈ ഒരു വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പൊ കേൾപ്പിക്കാൻ പോകുന്ന ഈ ഒരു പാട്ടിൽ നിന്നും ഈ ഞാൻ ഇപ്പൊ മ്യൂട്ട് ചെയ്തിരിക്കുന്ന വാക്ക് ആ ഒരു വാക്കാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളൂ. ചോദ്യം ദാ വരുന്നു.

കിട്ടിയല്ലോ അല്ലേ, ഏതാണ് ആ വാക്ക് എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ 5000997 ലേക്ക്. ഒന്നുകൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോളൂ.

വാക്ക് എന്താണ്? കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം 5000917 പല പല ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ആൻസേഴ്സുമായി തിരിച്ചെത്തുന്നതായിരിക്കും. വേഗം മെസ്സേജസ് പോന്നോട്ടെ. 5000917.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ ഖത്തറിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുന്നതിനായി ദോഹ ഇൻവെസ്റ്റ്മെന്റ് എന്ന പുതിയ നിക്ഷേപ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചു. ഖത്തർ ഇക്കണോമിക് ഫോറത്തിലായിരുന്നു പ്രഖ്യാപനം. ഏഷ്യൻ ഗെയിംസിനോട് അനുബന്ധിച്ച് ജപ്പാനിലെ നഗോയയിൽ ഖത്തർ ഹൌസ് തുറന്നു. ഖത്തറിന്റെ കായിക മുന്നേറ്റങ്ങളും സാംസ്കാരിക പൈതൃകവും അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതാണ് ഈ പ്രദർശനം. 2006 ദോഹയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് മുതലുള്ള ഖത്തറിന്റെ കായിക രംഗത്തെ നേട്ടങ്ങളും ചരിത്രവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന മൂന്നാമത് ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. നവംബർ 4 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്ന ബോട്ട് ഷോ ലോകമെമ്പാടുമുള്ള കടൽ വിനോദ വ്യവസായ മേഖലയിലെ വമ്പന്മാരെല്ലാം ദോഹയിൽ ഒന്നിക്കുന്നുവെന്ന സവിശേഷതയോടുകൂടിയാണ് ഒരുങ്ങുന്നത്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ഈ ഒരു ടൈം കൊണ്ട് ഒരുപാട് പേർ ആലോചിച്ചെടുത്ത് ഒരുപാട് ആൻസേഴ്സ് ആണ് കേട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് രസകരമായി തോന്നി എന്താ വെച്ചാൽ, ഒരാൾ ചാറ്റ് ജി പി ടിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ പോയി ലിറിക്സോ ഒന്നും നോക്കാതെ തന്നെ എനിക്കിവിടെ ആൻസേഴ്സ് അയച്ചിരിക്കുന്നത് ഒരു കെട്ട് ആൻസേഴ്സാണ്. അതായത് ഒരു അവിടെ ചേരുന്ന രീതിയിൽ ഒരു 5-6 വാക്കുകൾ അങ്ങോട്ട് അയച്ചു തന്നിട്ട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇരുളുകൾ മായുന്നേന്നാണ് മേരി പറഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ, ഷമീലിൻ്റെ മെസ്സേജ് നെഞ്ചിൽ തന്നെ ഓക്കെ, ഒരു ഫുൾ ലൈൻ അയച്ചു തന്നിരിക്കുകയാണ് ടോഷി തോമസും. ഓക്കെ, ആ ഫുൾ എല്ലാവരും അതെനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഫുൾ ആ ഒരു ലൈനിങ് അയച്ചുതരാന്ന് തോന്നുന്നല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ണിമായുടെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, ഉണ്ണിമായ അത് തന്നെയാണോ? ഓ, ഫുൾ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് അല്ലേ, അടിപൊളി. എന്തായാലും ഈ ഒരു സമയത്ത് അയ്യോടാ, ഞാൻ ചോദ്യം ചോദിക്കുന്നതിനിടയിൽ ഇവിടെ ഇന്ന് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ? ഉറപ്പായിട്ടും ഫാത്തിമയുടെ ബർത്ത്ഡേ ആയിട്ട് നിഹാസ് പറഞ്ഞ ഞാൻ അങ്ങനെ വിഷ് ചെയ്യാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. എവിടെ നമ്മുടെ ഫാത്തിമ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ്.
5: ദിസ്

0: ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ബർത്ത്ഡേ ഡിന്നറിന് വേണ്ടി ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കൂ, ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ വിഷ് മാത്രം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, അടിപൊളിയായിട്ട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എൻജോയ് ചെയ്യൂ. ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബാക്കി എല്ലാവർക്കും, ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ എന്റെ വക വിഷസ് അറിയിക്കുന്നു കേട്ടോ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചോദ്യം, ആ ചോദ്യത്തിലേക്ക് പോകണം. സോ ഗെയിം ബോക്സിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ,
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
0: ഈ ഒരു പാട്ടാണ് ഇപ്പം ഫൈനലായിട്ട്, ജസ്റ്റ് ഒരു 3 മിനിറ്റും കൂടെ സമയം ഞാൻ തരുന്നു. ഇതിൽ ഞാൻ ജസ്റ്റ് മ്യൂട്ട് ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തൊരു പാട്ടിന്റെ സമയം കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 500-00917 ലേക്ക്.

എന്തോ ഉണരുന്നെന്നാണ് പറഞ്ഞത്, പക്ഷെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് കേട്ടില്ലല്ലേ, കാരണം അത് മ്യൂട്ടായിരുന്നു. എന്തായാലും ആ ഒരു വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കൂ, കണ്ടുപിടിച്ചിട്ട് വേഗം മെസ്സേജ് അയക്കൂ 5000097. ഇനി എന്തായാലും ഞാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ജോവാൻ എന്ന് പറയാമോ? ഉറപ്പായിട്ടും ജോവാൻ മോനാണോ? ജോവാൻ ജോവാൻ കുട്ട ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട് കേട്ടോ, അപ്പൊ അതുകൂടി കേട്ടോളൂ. ഓക്കെ, കുട്ടികളെ പ്രശ്നമാക്കും മെസ്സേജ് അയക്കുന്ന സമയത്ത് കൊച്ചുങ്ങളുടെ പേരും കൂടി വെക്കണമായിരുന്നു, അല്ലെങ്കിൽ പ്രശ്നമാക്കും. അതാണ് അതിന്റെ രീതി. എന്നാലും ജോവാന് വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ ഒരു പാട്ട് വെച്ചിട്ട്, പക്ഷെ കൊച്ചിന് കൊടുക്കേണ്ട പാട്ടല്ലല്ലോ ദൈവമേ. K4 കല്യാണം, ആ നല്ല പാട്ടാ. എന്തായാലും ഇപ്പൊ തൽക്കാലം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കൊടുക്കാം കേട്ടോ ജോവാൻ, നമ്മുടെ രണ്ടുപേരുടെ ഒരു ഒരു ഗിഫ്റ്റ്. ഓക്കെ, സെറ്റല്ലേ?

നല്ല പാട്ട് വെച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര സങ്കടം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ജോൻ കുട്ടിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു കൊടുത്താലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുകയാണ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: You're listening to
4: 917 Evenings. 917 Evenings.
3: Presented by Joya Lucas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
3: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: അപ്പൊ ചോദിച്ച ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇനിയുള്ള വാക്കായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് ആൻസർ കേട്ടോ. പുതുനിറം ഉണരുന്നേ. ഐശ്വതിൽ മിക്കവരും പറഞ്ഞിരിക്കുന്ന റൈറ്റ് ആൻസർ തന്നെയാണ്. എന്തായാലും അടിപൊളി സൂപ്പറായിട്ട് ഇന്നത്തെ നമ്മുടെ ഗെയിം ബോക്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി എന്തായാലും കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വരണം എന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ വളരെ സിമ്പിളായി പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട്. നമ്മളുടെ ഗെയിം ബോക്സ് അങ്ങനെ എന്താ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. നേരെ ഇനി ആത്തിഫ് അസ്ലമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. ഈ ഒരു സോങ് മാത്രമല്ല, ഇനി ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ പാട്ടുകൾ കേട്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്ര സൂപ്പറാക്കാം.

ഹിന്ദിയും തമിഴും മലയാളവും ഒക്കെ നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി കേൾക്കാൻ ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി ഇതാതെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓൾറെഡി പ്ലേ ലിസ്റ്റ് റെഡിയാണ്. അപ്പം നിങ്ങളുടെ യാത്രയും സൂപ്പറാകട്ടെ. അഷ്ടമി കൂടെ തന്നെയുണ്ട് കത്തിൻ്റെ ഫിയറി ഷീറ്റ് സ്റ്റേഷനിൽ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
5: ഞാൻ രാജ് കലേഷ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസത്തെ ചോദ്യവും അതിനോടൊപ്പം ഒരുപാട് സ്പെഷ്യൽ റിക്വസ്റ്റുകളും ഒക്കെ കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഖത്തറിൽ ഒരുപാട് അപ്ഡേറ്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖത്തറിന് ആദ്യമായിട്ടുള്ള, അതായത് ഈ ഒരു ഏഷ്യൻ ഗെയിംസിലെ ആദ്യത്തെ ഇത് മെഡലിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വെതർ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് മേക്ക് ഷുവർ ഈ പറഞ്ഞ പനി, ജലദോഷം, പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങളിലേക്കും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിക്കോളൂ. മിക്ക ആൾക്കാരും ഞാനിപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ നല്ല രീതിയിൽ ജലദോഷം പിടിച്ച് നടക്കുകയാണ്. എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല, ഐ മീൻ എങ്ങനെ കിട്ടും എന്നറിയില്ല, പക്ഷെ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പക്ഷെ എവിടുന്നാ വരാൻ പോകുന്നതെന്ന് മാത്രം ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇങ്ങനെ കിട്ടാണ്ടിരിക്കട്ടെ, ഞാൻ നല്ല ചൂടുവെള്ളമൊക്കെ കുടിച്ച് നല്ല കുട്ടിയായിട്ട് നടക്കുകയാണ് എന്തായാലും. അപ്പോൾ ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ വേറൊരു കാര്യം പറയാനുള്ളത്, ഖത്തർ റെയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് സേഫ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ടൈമിൽ കുട്ടികളൊക്കെ ഇപ്പം അറബിക് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ തന്നെ അറബിക് എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ വീണ്ടും ബാക്ക് ടു സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾസും ഒക്കെ തന്നെ കുറച്ചും കൂടി മുന്നേ ഈ ഒരു ബാക്ക് ടു സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഖത്തർ ഗവൺമെൻറ് സ്കൂൾസൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഖത്തർ റെയിൽവേ കോർപ്പറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി ആയിട്ടുള്ള ഖത്തർ റെയിൽ ഒരു ഇവൻറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ബാക്ക് ടു സ്കൂൾ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ പറഞ്ഞ പോലെ സേഫായിട്ടും സസ്റ്റൈനബിളായിട്ടുമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസും കാര്യങ്ങളൊക്കെ തന്നെ യങ് ജനറേഷന് കുറേയും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഒരു വലിയ ക്യാമ്പയിൻ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് പ്രിറ്റി ലൈക്ക് യു നോ ഗുഡ് തിങ്. ബിക്കോസ് ഇപ്പം നമുക്കറിയാം നല്ല രീതിയിൽ മെട്രോ സർവീസസും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ഭാഗത്തൊക്കെ ഈവൻ നമ്മളാണെങ്കിൽ പോലും കുട്ടികളെയൊക്കെ തന്നെ മെട്രോയിലൂടെ പോകാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ അങ്ങനെ തന്നെ നല്ല രീതിയിൽ കുട്ടികളെ ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളായിരിക്കില്ല, പക്ഷെ കുറച്ച് വലിയ കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാൾ നന്നായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഉള്ള അറിവും കാര്യങ്ങളും പക്വതയൊക്കെ വരും. കാരണം എപ്പോൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ യങ് ജനറേഷൻ അത് പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മളെക്കാൾ ഒരു പടി അല്ലെങ്കിൽ ഒരു 10 പടി മുകളിൽ നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ളൊരു കാര്യം. ആൻഡ് ടുഡേസ് കിഡ്സ് ആർ സോ ലിറ്ററലി സ്മാർട്ട്, ആക്റ്റീവ്, ഒരു ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയും അല്ല, അവർക്ക് മനസ്സിലാവില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ പല കുട്ടികളുടെ കൂടെയും ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരു അടിപൊളി പാട്ട് കൂടി വെച്ച് തരാൻ പോവാണ്. എന്തായാലും പോകുന്ന സമയത്ത് ഒരു സൂപ്പർ സോങ് ആവാമെന്ന് ചോദിച്ചു, ജനനായകനിലെ തലപ്പത്തി കച്ചേരി തന്നെ ആവാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ സോങ് കേട്ടിരിക്കൂ. ആൻഡ് ഓഫ് കോഴ്സ് നാളെ വീണ്ടും നമുക്ക് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ, ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.

0: പാഷൻ
1: ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജി
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: റേഡിയോ സുനോ 91.7 FM.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
1: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
0: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
4: And
6: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
3: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
2: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
5: നമസ്കാരം, ഞാൻ സിതാര.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

Radio Suno 91.7 FM, Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sanoo.